നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 25, ജൂലൈ 9, വ്യാഴാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: ಜಲಿ ಪ್ರವಿಲಸನ್ ನಿಜ ಶೀರ್ಷ ದೇಶ ಶ್ರೀ ವೆಂಕಟಾಚಲಪತೆ ತವ ಸುಪ್ರಭಾತಂ.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സത്വചനം.
1: സത്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: പ്രാർത്ഥന എന്ന വാക്ക് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു എന്നെനിക്ക് തോന്നുകയാണ്. പ്രാർത്ഥന, പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥിക്കാം, പരീക്ഷയാണ്, മോൻ പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ, ഇന്റർവ്യൂ ആണ്, മോള് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ, അമ്മ രോഗിയാണ്, പ്രാർത്ഥിക്കണമച്ച, ഏറെ പ്രതിസന്ധിയുള്ള ഒന്നിനെ നേരിടാൻ പോകുന്നു, അതുകൊണ്ട് പ്രാർത്ഥന ആവശ്യമാണ്. മതാചാരങ്ങളിലെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് പ്രാർത്ഥന. ഭക്തർ പ്രാർത്ഥിക്കുന്നു, വഴിപാടുകൾ അർപ്പിക്കുന്നു, ആചാര്യന്മാർ അതിന് നേതൃത്വം നൽകുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം അവർ ഭക്തർക്ക് പ്രസാദമായി മറ്റു തരത്തിൽ അവർക്ക് നൽകുന്നു. നമ്മുടെ ജീവിതത്തോട് ഇത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു വാക്ക് അതെന്താണ്? പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുന്ന ഒരു പ്രക്രിയയാണോ പ്രാർത്ഥന? നമ്മളെ പാഠം പഠിപ്പിക്കുവാൻ നമ്മോട് കോപിച്ചിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ പ്രീണിപ്പെടുത്താനുള്ള നമ്മുടെ പരിശ്രമമാണോ പ്രാർത്ഥന? വിശുദ്ധ ബൈബിളിൽ ലോക ജനതയെ രക്ഷിക്കുവാൻ വന്ന യേശു ക്രിസ്തു രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ യേശു നമ്പുരാൻ ചേർത്ത് പ്രാർത്ഥിച്ചു, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? നമ്മളെ വേദനിപ്പിക്കുന്നതോ? ഒരിക്കലുമല്ല. നമ്മൾ പലപ്പോഴും നമ്മളുടെ സങ്കല്പങ്ങളിലെ ദൈവവുമായിട്ടാണ് ദൈവത്തെ കണ്ടുമുട്ടുന്നത്, ദൈവത്തെ താതാൽമ്യപ്പെടുത്തുന്നത്. മനുഷ്യനിലെ അനന്ത സാധ്യതകൾ അവൻ തേടുന്നതിന് തീർച്ചയായിട്ടും പ്രതിബന്ധങ്ങൾ ആവശ്യമാണ്. നീന്തൽ പഠിക്കണമെങ്കിൽ പഠിക്കുന്ന ആ വ്യക്തി വെള്ളം കുടിക്കാനും കൂടി തയ്യാറാവണം. ആദ്യം അത് വലിയ ബുദ്ധിമുട്ടാണ്. നെറുകയിൽ കയറിയെന്ന് വരും, ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടായെന്ന് വരും വെള്ളം അകത്ത് ചെല്ലുമ്പോൾ. ചിലപ്പോൾ ചെവിക്കകത്തേക്കും വെള്ളം കയറിയെന്ന് വരും, ഒത്തിരി അസ്വസ്ഥതകളുണ്ടാവാം. എന്നാൽ രണ്ടോ മൂന്നോ തവണ അത് കഴിയുമ്പോൾ നീന്താൻ പഠിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെന്നും പ്രതിബന്ധങ്ങളെന്നും ഒക്കെ പറയുന്നത് എല്ലാം അറിയുന്ന, എല്ലാതിനെയും നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ കൂടുതൽ പക്വതയുള്ളവരും അന്വേഷണ ത്വരയുള്ളവരും മനുഷ്യ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ നിറഞ്ഞു സഹായിക്കുവാനായി നമ്മെ ശക്തിപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാണ്. ദൈവം തന്നേക്കാൾ നമ്മെ സ്നേഹിക്കുന്നുവെന്നാണ് ക്രിസ്തുമതം പഠിപ്പിക്കുന്നത്. നമ്മുടെ നന്മയ്ക്ക് മാത്രമേ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഇത് എളുപ്പം നമുക്ക് മനസ്സിലാകണമെന്നില്ല. നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞിന് അവനെ നമ്മൾ ബലമായി അവൻ്റെ കൈക്ക് പിടിച്ച് അരിയിൽ അക്ഷരം കുറിക്കുന്ന സമയത്ത് അവൻ വലിയ സങ്കടപ്പെടാനും നിലവിളിക്കാനും ഒക്കെ ഇടയുണ്ട്. അവൻ വിചാരിക്കുന്നത് അവനെ നമ്മളെല്ലാവരും കൂടുതൽ ഭാരപ്പെടുത്തുന്നു, അവൻ്റെ കൈ വേദനിക്കുന്നു, പരിചിതമല്ലാത്ത ഒരാളുടെ മടിയിൽ അവൻ കയറിയിരിക്കുന്നു, അതിനെക്കുറിച്ച് അവൻ അസ്വസ്ഥപ്പെടുന്നു. എന്നാൽ അറിയുന്ന അപ്പനും അമ്മയും ആ കുഞ്ഞിനെ അതിലൂടെ കടത്തിവിടുകയാണ്. അവൻ കരഞ്ഞാലും അവൻ എത്ര നിർബന്ധിച്ചാലും അവനെ കൊണ്ട് എഴുതിച്ചേ അവർ മതിയാവുള്ളൂ. കാരണം അവൻ്റെ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം അറിയുന്നവർക്ക് മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, എന്താണ് അവയുടെ അർത്ഥം എന്ന് എപ്പോഴും പൊടുന്നനെ മനസ്സിലാകണമെന്നില്ല. അവിടെ മനസ്സിലാവുന്നവൻ്റെ കരങ്ങളിലാണ്, അവൻ്റെ സംരക്ഷണയിലാണ് എന്ന ചിന്ത നമുക്ക് വലിയ സന്തോഷം.

0: തരും. പ്രാർത്ഥന എന്നത് അതാണ്. പ്രാർത്ഥന നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കും. എല്ലാറ്റിനെയും അതിൻ്റെ ചേരുവയിൽ കാണുവാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥിക്കുന്നവൻ ബലമുള്ളവനാണ്, പ്രാർത്ഥിക്കാത്തവൻ ബലഹീനനാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 4:00 റേഡിയോ കഫേ, 5:00 മിത്താരം, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 9:00 കരിയർ കോമ്പസ്, 9:30 നിലാമഴ, 10:00 മധുരഗീതങ്ങൾ.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദൈവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദൈവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോ ജിതേന്ദ്ര സിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: അന്വേഷണം പൂർത്തിയാകുന്നതോടെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷിപ്പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡി കെ ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും ഡി കെ ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ എസ്സി എസ്ടി വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാല പരീക്ഷകൾ, പിഎസ്സി പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് കെ യു ശശിധരൻ.
3: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി, മൂഴിക്കര, ഇരിട്ടി, വിളമന, കൊട്ടിയൂർ, വെങ്ങലോടി, ആലക്കോട്, പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, ഓത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 വരെ മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
1: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
4: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്. ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന 8-ലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാകുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്തു വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12:00 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ഡോസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികളെ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ LT സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KK രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: திருவல்ல முத்தூர் ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. നല്ലൊരു ദിവസം ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു മോർണിംഗ് എല്ലാവർക്കും അടിപൊളിയാകട്ടെ എന്ന് ആദ്യം തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജൂലൈ മാസത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ ആഴ്ചയിൽ വ്യാഴാഴ്ച മോർണിംഗിൽ ദാ ഇങ്ങനെ ജൂലൈ മാസത്തിലെ 9-ാം തീയതിയോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ദിവസം. ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സിന് ആശംസകളൊക്കെ പറയാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0469273033 ആൻഡ് വാട്സപ്പിലൂടെയും നിങ്ങളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ. വാട്സപ്പ് ചെയ്യുന്ന നമ്പർ 9495730333. ഈ ജൂലൈ 9 എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അങ്ങനെ ഇപ്പോൾ ഒരു വിശേഷപ്പെട്ട ദിവസം ആഘോഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ല. ഒരുപാട് നാൾക്ക് ശേഷം ഒരു സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ഒരു ഓർമ്മ ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. അതായത് എന്താ പറയുക, ഏറ്റവും ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്നൊരു ഭൂപ്രദേശമാണ്, അതായത് ഈ സൗത്ത് സുഡാൻ അഥവാ ദക്ഷിണ സുഡാൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പം അവിടുത്തെ ഒരുപാട് നാളത്തെ പ്രയത്നത്തിന് ശേഷം സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഇതാ ഇന്നത്തെ ദിവസമാണ്. ഇന്നാണ് സൗത്ത് സുഡാന്റെ ജന്മദിനം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊതുവേ സൗത്ത് സുഡാനെ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യം എന്നാണ്. അപ്പോൾ എന്തായാലും 2011 ദാ ഈ ഒരു ദിവസം ജൂലൈ മാസം 9-ാം തീയതിയാണ് സൗത്ത് സുഡാൻ സ്വാതന്ത്ര്യം നേടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആ കുഞ്ഞു രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആ രാജ്യത്തിൻ്റെ ജന്മദിനമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സൗത്ത് സുഡാൻ്റെ സ്വാതന്ത്ര്യ ദിനമാണെന്നും അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. ആ പ്രത്യേകതകളിലേക്കൊക്കെ നമുക്ക് പോകാം. കുറേ നേരമായിട്ടൊരു കോളിങ്ങിനെ വരുന്നു, ഡ്രോപ്പ് ആകുന്നു, കോളിങ്ങിനെ വരുന്നു, ഡ്രോപ്പ് ആകുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, ഇതാരാണ്? അല്ല, അപർണയാണ്. ഇതാരാണ് സംസാരിക്കുന്നത്? അഞ്ചാർക്ക എന്നാ ഉണ്ട് വിശേഷം? നല്ല വർത്തമാനം. എന്താണ് ഇന്നത്തെ ആശംസ? എന്താണ് ഇന്നത്തെ ആശംസ?
1: ആശംസ നമ്മുടെ ആലപ്പുഴയുടെ കുറെ സുഹൃത്തുക്കളുണ്ട്, സൗഹൃദവാണി ഗ്രൂപ്പിന്റെ. അവർക്കാണ് ആശംസകള്.
0: ഓക്കെ.
1: പിന്നെ കുമരകൻ ടീമിന്, പിന്നെ മുഹമ്മദ് കായ്ക്കും,
0: എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ തന്നെ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മൾ വിളിച്ചത് അൻസാറിക്കായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസത്തിന്റെ ആശംസയാണ് ഇക്കെ ഇവിടെ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇന്നത്തെ ദിവസം കളർഫുൾ ആയിട്ടെന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഒരു മോർണിംഗ് നമ്മൾ വെളിയിലേക്ക് നോക്കുമ്പോൾ അത് മടി പിടിച്ച് നിൽക്കുകയാണ് സൂര്യൻ, അല്ലേ? നമ്മളെക്കാൾ മടിയാണ് അന്നത്തെ ദിവസം സൂര്യൻ എന്ന് തോന്നുന്നു. കാരണം വലിയ കാര്യമായിട്ട് ആ പ്രകാശം അങ്ങോട്ട് തന്നിട്ടില്ല. എന്തായാലും എന്നാലത്തെ ആ മഴയും അതിൻ്റെ മൂടിക്കെട്ടലും ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകില്ല. ഇന്ന് അടിപൊളിയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നല്ലൊരു ദിവസം

0: ആശംസിക്കുന്നു, സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുലഭ ചേച്ചിയാണ് കേട്ടോ ഒരു പിക്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും സുലഭ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്? രാജു തോട്ടപ്പുഴ. രാജു ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറി ഒക്കെ? അടിച്ചു പൊളിച്ചു. ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ? എന്താ പേര്? അല്ല, മോന്റെ പേരെന്താ? മിഹായൽ. മാലാഖയുടെ പേരൊക്കെയാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും മിഖായൽ മോന് നല്ലൊരു ആശംസ കൊടുത്തേക്ക കേട്ടോ. അതെ അതെ അതെ, നേരാണ്, വിശേഷങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. നമ്മളെ വിളിച്ചത് രാജു ചേട്ടനായിരുന്നു. അപ്പൊ ഈ ഒരു മാസം എന്ന് പറയുന്ന അവിടെ എന്താ പറയാ, സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്, കുറെ ആഘോഷങ്ങൾ വന്നു. ഇതുപോലെ എന്നും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്തായാലും പറഞ്ഞിട്ടുള്ളത് മിഖായൽ മോന്റെ പിറന്നാളാണ് എന്നാണ്. അപ്പൊ എന്തായാലും മോന് നല്ലൊരു പിറന്നാൾ ആശംസ അതാ റേഡിയോ മാക്ഫാസ്റ്റിന്റെ വകയായിട്ട് ഞാനിവിടെ നൽകുകയാണ്. ഒപ്പം രാജു ചേട്ടനും ഫാമിലിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, അടിപൊളിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് വേഗം പോകാം. ഇപ്പോൾ ചെയ്യുന്ന കാര്യം അതിൽ നന്മയുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഭാവം ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും മനസ്സിനെ അതിലേക്ക് വിട്ടുകൊടുക്കുക. കാരണം ഈ നിമിഷം നമ്മുടെ സ്വന്തമാണ്. ശുഭദിനം നേരുന്നു സുലൈ ആയിരിക്കോട്ടെ. സുലൈ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ജീവിതയാത്രയിൽ എത്രയോ മുഖങ്ങൾ കണ്ടുമുട്ടുന്നു, എല്ലാവരും പ്രിയപ്പെട്ടവർ ആകാറില്ല, എന്നാൽ ചിലരുണ്ട് ജന്മങ്ങൾക്കപ്പുറമുള്ള ഏതോ ബന്ധത്തിൻ്റെ നിഴലാൽ കോർക്കപ്പെട്ടവർ. ആദ്യ കാഴ്ചയിൽ തന്നെ അവർ നമ്മുടെ ആരൊക്കെയോ ആയി മാറുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശുഭദിനം എന്ന് പറഞ്ഞ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആത്മീയ ചേച്ചിയാണ്. ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനും തരാണ്. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: യെസ്, അനിൽ ചേട്ടൻ. എന്താണ് ഇന്നത്തെ ആശംസ? പറഞ്ഞോ.
2: തീർച്ചയായിട്ടും
0: എല്ലാവർക്കും ആശംസ കൊടുത്തേക്കട്ടോ.
2: പിന്നെ നമ്മുടെ ചങ്സ് ഗ്രൂപ്പിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും അമൃതക്കാരെക്കുട്ടിക്കും നല്ല ഡേ വിഷ്.
0: ഓക്കെ ചേട്ടാ, ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. നമ്മളെ വിളിച്ചത് അനിൽ ചേട്ടനായിരുന്നു. അപ്പോൾ എന്തായാലും അനിൽ ചേട്ടൻ ആശംസ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ചെറിയ പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. മിഖായൽ മോൻ്റെ പിറന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഒരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള പാട്ടൊക്കെ വെക്കാമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ സെലക്ട് ചെയ്താണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. എന്തൊക്കെ പാട്ടുകളുണ്ടെന്നറിയോ കുട്ടികൾക്ക് പറ്റി? എന്തായാലും ഒരു അച്ഛൻ മകൾ, അല്ല അച്ഛൻ മകൾ സ്നേഹത്തിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ അതിരൻ മൂവിയിൽ, നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. അപ്പോൾ ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: കേൾക്കൂ, ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായിരിക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരുത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. അപ്പോൾ എനിക്ക് ഇനി പറയാനുള്ളത് ഒരു ചെറിയ അപ്ഡേറ്റ് ആണ്. നമ്മുടെ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സൂര്യൻ അങ്ങടെ വലിയ രീതിയിൽ ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലേ. കാരണം ആൾക്കും വലിയ മടിയാണെന്ന് തോന്നുന്നു ഈ രാവിലെ എണീറ്റിട്ട് എല്ലാ ദിവസവും ഒരുപോലെ വർക്ക് ചെയ്യാനായിട്ട്. എന്തായാലും സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് സ്റ്റുഡിയോ ക്ലോക്കിലാക്കുമ്പോൾ എനിക്കൊരു ചെറിയ ക്ലൈമറ്റ് അപ്ഡേറ്റ് അങ്ങോട്ട് തരാനുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നൊരറിയിപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും വെളിയിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവർ, വർക്കിന് പോകുന്നവരാണെങ്കിലും ഓഫീസിൽ പോകുന്നവരാണെങ്കിലും അല്ല ഇനി പഠിക്കാൻ പോകുന്നവരാണെങ്കിലും ഒരു കാര്യം മറക്കരുത്, കട അല്ലെങ്കിൽ റെയിൻ കോട്ട് മറക്കരുത്. ആ മഴ വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ മേ ബി നമ്മൾ പോകുന്നതായിരിക്കും ആ ഒറ്റപ്പെട്ട സ്ഥലം. അതുകൊണ്ട് ബാഗിൽ റെയിൻ കോട്ടും കുടയും ഉണ്ടെന്ന് ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. ഒന്ന് ഇപ്പം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ആ വണ്ടിയിൽ ഇരിപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കൂ. ഇല്ലെങ്കിൽ നേരെ തിരിച്ചു വിട്ടോ, എന്നിട്ട് റെയിൻ കോട്ട് എടുത്തേക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ക്ലൈമറ്റ് അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ നാരായണ ചേട്ടനാണ്. സംഭവിക്കുന്നതെല്ലാം സംഭവിക്കട്ടെ, വരുന്നതെല്ലാം വരട്ടെ, പോകുന്നതെല്ലാം പോകട്ടെ. കരയാനുള്ളത് കരയാൻ വിടുക, ചിരിക്കാനുള്ളത് തുറന്നു ചിരിക്കുക, കാത്തിരിക്കാനുള്ളതിനെ കാത്തിരിക്കുക, വിട്ടുകൊടുക്കേണ്ടതിനെ വിട്ടുകൊടുക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക. കാരണം ഈ സമയവും കടന്നു പോകും. ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സുപ്രഭാതം, ശുഭദിനം. നാരായണൻ നായർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാരായണ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് പോകാം. ഇണക്കങ്ങളും പിണക്കങ്ങളും മനുഷ്യരെ സംബന്ധിച്ച് സാധാരണമാണ്. എന്നാൽ ഒരുപാട് സ്നേഹമുള്ളവരുമായി ഒരുപാട് കാലം പിണങ്ങിയിരിക്കാൻ കഴിയില്ല, അവരെ വേദനിപ്പിക്കാനും കഴിയില്ല. സ്നേഹം കൊണ്ടുള്ള പിണക്കങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ വെറുക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ടി അഷറഫ്, വെസ്റ്റ് കൈപ്പുറം. അഷറഫിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മളിങ്ങനെ മെസ്സേജിലൂടെയൊക്കെ പോവാണ്. കോൾ ഉണ്ടായിരുന്നു, ഒരു കോൾ വന്നു, ഡ്രോപ്പായിപ്പോയി. അപ്പം എന്തായാലും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഒന്ന് റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വിളിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് ഒരു ചെറിയ ക്ഷമ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഒരു പാട്ടൊക്കെ കേട്ട് തിരികെ വന്ന് കുറച്ച് മെസ്സേജൊക്കെ വായിച്ച സ്ഥിതിക്ക് വീണ്ടും ഒരു പാട്ട് കേട്ടാലോ. അപ്പോൾ എന്തായാലും ഇനി നമ്മളൊരു പാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. പാട്ട് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പാട്ടൊന്നും ഇല്ല, ഞാനങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ടിലേക്ക് പോവാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്സ് 90.4 ലൂടെ

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ മറ്റൊരാളുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്
1: രാജപ്പൻ.
0: രാജപ്പൻ ചേട്ടൻ, എങ്ങനെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? നല്ല വിശേഷം. അപ്പൊ ചായ ഒക്കെ കുടിച്ചു രാവിലത്തെ? എന്താണ് ഇന്നത്തെ ആശംസ?
1: ഇന്നത്തെ ആശംസ നമ്മുടെ ശ്രോതാക്കളുടെ ബർത്ത്ഡേ ഉള്ളവരുണ്ട്, വെഡിംഗ് ഉള്ളവരുണ്ട്, മറ്റാഘോഷം കാണുമല്ലോ.
0: അതെ.
1: അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വിളിക്കുന്നു. എല്ലാവർക്കും വേണ്ടി നല്ലൊരു ആശംസ അറിയിക്കുന്നു.
0: താങ്ക് യു ചേട്ടാ. ചേട്ടനും ഇന്ന് ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് രാജപ്പൻ ചേട്ടനായിരുന്നു. അപ്പോൾ ഇന്ന് വിശേഷ ദിവസങ്ങളൊക്കെ ആഘോഷിക്കുന്ന നമ്മുടെ റേഡിയോ ഫാമിലിയിലുള്ള എല്ലാവർക്കും, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ആണ് നല്ലൊരു ആശംസ ഇതായി ഇവിടെ ചേട്ടൻ തന്നിട്ടുള്ളത്. ചേട്ടന് ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. ബന്ധങ്ങൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, എന്നും കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. മോൾക്കും അമ്രൂസിനും ദീപൂസിനും സൗഹൃദവാണിയിലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നല്ല വർത്തമാനം പറയുന്ന ചേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് ഇന്ന് വിശേഷങ്ങളാൽ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ചേച്ചിയാണ്. ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ, നമസ്തേ. ഗുഡ് മോർണിംഗ് മോളെ, ഞാൻ വിജയം ചേച്ചിയാണ്.
0: നമസ്കാരം വിജയം ചേച്ചി.
2: എന്തോ,
0: എന്നാ ഉണ്ട് വിശേഷം? ചായ കുടിച്ചായിരുന്നോ?
2: നല്ല വിശേഷം. ഞാന് ബ്രൂ കാപ്പിയുടെ തുടങ്ങുക. ഞാൻ എണീച്ചിരുന്നാണ്ട് ഇവിടെ, ഇപ്പഴല്ല സത്യം പറയാം, എണീച്ചത് ഫോൺ എടുക്കുവായിരുന്നു. അപ്പൊ എന്നാ ഒരു ഒന്ന് വിളിച്ചിട്ട് ഒരു വിഷ് ചെയ്തിട്ടാട്ടെന്ന് വിചാരിച്ചു.
0: ആണല്ലേ, എന്നാ വേഗം വിഷ് ചെയ്തു, എന്നിട്ട് ചായ ഒക്കെ കുടിക്കാൻ നോക്ക്.
2: ആ, ഇന്നത്തെ വിശേഷ നമ്മുടെ ഉഷാദാസ് വാഴപ്പുള്ളിയുടെ മകളെ ശില്പക്കുട്ടിക്കും ഹസ്ബൻഡ് വിവേകിനും വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. അപ്പോ അവർക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ 1000 വെഡിങ് വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. പിന്നെ രാജു തോട്ടപ്പള്ളിയുടെ മകൻ മിഹായൽ എന്ന് പറഞ്ഞില്ലേ, കൊച്ചുമകൻ, ആ കുഞ്ഞിനും 1000 ജന്മദിന ആശംസകൾ നേരുന്നു. മിടുക്കനായി, ആരോഗ്യവാനായി, എല്ലാ അനുഗ്രഹങ്ങളോടും വളർന്നു വരണം സർവീസിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ രാജപ്പൻ ചേട്ടൻ പാലപ്പറയ്ക്കും, പിന്നെ നമ്മുടെ വലിയേട്ടൻ മോഹൻ ചേട്ടനും, പിന്നെ ലിസി ജിബോയ്, അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും നമ്മുടെ അനിയന് എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും, നമ്മുടെ ആർമിതയ്ക്കും യമ്മാദേവിക്കും, അങ്ങനെ ഗീത, എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മോളെ.
0: തീർച്ചയായിട്ടും. എല്ലാവർക്കും
2: ആഘോഷിക്കുന്നവർക്കും, വെഡിങ് ആഘോഷിക്കുന്നവർക്കും, എല്ലാവർക്കും, മോൾക്കും ബാക്കിയുള്ള മറ്റേ രണ്ട് ആരോഗ്യമാർക്കും, ദീപക്കുട്ടിക്കും അമൃതക്കുട്ടിക്കും, എല്ലാവർക്കും. നമ്മുടെ വള്ളം കൊണ്ടുവന്ന് വിളിക്കുന്ന ശ്യാമയ്ക്ക് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് കേൾക്കുന്നവർക്കൂടെ ഒരു ആരോഗ്യം തോന്നും. കാരണം ഒരുപാട് പേര് പറയുമ്പോ എനിക്കൊരു സന്തോഷം. കേൾക്കുന്നവർക്കും ആ വിളിക്കുന്ന പേരുകാർക്കും സന്തോഷം ഉണ്ടാകും. എന്നാലും വിളിക്കാനിരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. ഒത്തിരി പേര് പറയുന്ന സമയം, അതുകൊണ്ട് എല്ലാവർക്കും നല്ല ദിവസത്തിന് ആശംസകൾ നേരുന്നു മക്കളെ.
0: തീർച്ചയായും എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഇനി പോയി ചായ ഇട്ട് വിളിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും വിജയം ശേഷിയാണ് വിളിച്ചത്. ചായ ഇട്ട് കുടിക്കണേന് മുമ്പ് എല്ലാവർക്കും ഒരു ആശംസ പറയാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ചേച്ചി പേരെടുത്ത് കുറേ പേരുകളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടൻ. യെസ്, രാജൻ ചേട്ടന്റെ സൗണ്ട് കേട്ടാ ഞാൻ അപ്പൊ ക്യാച്ച് ചെയ്യും. എന്തുണ്ട് വിശേഷം? ചായ കുടിച്ചോ?
3: ചായ കുടിച്ചിട്ട് ഇരിക്കുക.
0: ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
3: ആശംസ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യാണ്ട്
0: തുടങ്ങും ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഒരാശംസയൊക്കെ പറയാം എന്തായാലും എല്ലാവർക്കും.
3: വായ്പൂര് പറഞ്ഞ ആക്കും.
0: ആ,
3: വിജയം ചേച്ചി വിളിച്ചില്ലേ? കുറച്ചുപേരുടെ പേര് പറഞ്ഞില്ലേ? അവർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷോമാർ, അഞ്ചു പേര് ഷോമാർ, ഈരാജോത്ര, ഇനി റെജി, ഇവരെല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു.
0: തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് രാജൻ ചേട്ടനായിരുന്നു. അപ്പൊ ചേട്ടൻ എല്ലാവർക്കും നല്ലൊരു ആശംസ പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്റെ ഫ്രണ്ടിന്റെ പേര് മഞ്ജു ചേച്ചി, കൃഷ്ണകുമാർ ചേട്ടൻ, അവർക്കും നല്ലൊരു ആശംസ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? മിനി റജി. മിനി ചേച്ചി, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
0: ആ, എന്താണ് ഇന്നത്തെ ആശംസ? നല്ലൊരു ഹാപ്പി ജേർണി പറഞ്ഞേക്കാട്ടോ.
4: ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരാശംസ.
0: തീർച്ചയായിട്ടും നല്ലൊരു ആശംസ കൊടുത്തേക്കാം. ചേച്ചിയുടെ മോളുടെ പേര് പറഞ്ഞില്ല.
4: ജ്യോതി.
0: ജ്യോതി. ഓക്കെ ഓക്കെ, അപ്പൊ നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് മിനി ചേച്ചിയായിരുന്നു. ആദ്യം തന്നെ മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ തരാണ്. മിനി ചേച്ചി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദേശത്തേക്ക് പോകുന്ന ജ്യോതി ചേച്ചിയുടെ കാര്യം. അപ്പൊ എന്തായാലും ചേച്ചിയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും വിദേശത്തേക്ക് പോകുന്ന ജ്യോതിക്ക് നല്ലൊരു ആശംസ, നല്ലൊരു ഹാപ്പി ജേർണി കൊടുക്കുകയാണ്. യാത്രയൊക്കെ സുഖമായിട്ടെ, അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് ചേച്ചിരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അതിനെ അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവനർ മുഹമ്മദ് അക്കിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് അപർണ മോളെ. എൻ്റെ കാതോരം ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അനിൽ, സാജൻ, സജ്ജനു, ഉണ്ണിച്ചേട്ടൻ, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കൂട്ടുകാർക്കും ഉഷാദാസ് ശേഷിയുടെ മക്കൾ ശില്പ, വിവേകിനും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പുഷ്പ പൊടിയാടി. പുഷ്പചീച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പുഷ്പചീച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. അപ്പോ ഒരു പാട്ട് കേട്ടാലോ. ദാവരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വെക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് ഇവിടെ പെൻഡിങ്ങാണ്, മെസ്സേജിലേക്ക് പോകാം. ഓക്കെ, മെസ്സേജ് അയച്ചിരിക്കുന്നത് നദീർത്തയാണ് കേട്ടോ. നദീർത്തയുടെ മെസ്സേജിലൂടെ നമുക്ക് ആരംഭിക്കാം. ചിലതൊക്കെ കൈവിട്ടു പോകും എന്ന അവസ്ഥ വന്നാലും മനസ്സ് കൈവിട്ടു പോകരുത്. നമ്മുടെ പ്രതീക്ഷയും കരുത്തിൻ്റെയും ശക്തിയും വീണ്ടെടുക്കാൻ സാധിക്കുന്ന അവയൊക്കെ അല്പം കാത്തിരിക്കേണ്ടി വന്നാലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശുഭദിനം അപർണക്കുട്ടിക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും സ്നേഹാശംസകൾ. എനിക്ക് റേഡിയോ വഴി കിട്ടിയ പ്രിയം നിറഞ്ഞ എൻ്റെ ഉഷാദാസിൻ്റെ മക്കൾ വിവേക്, ശില്പ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ ആനിവേഴ്സറി ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നദീർത്തിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നദീർത്തിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഇത് ആശംസ പറഞ്ഞിരിക്കുന്നത് വിവേക്, ശില്പ ഇവർക്ക് രണ്ടുപേർക്കാണ് കേട്ടോ. ഒരിക്കൽ കൂടി നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആശംസ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകണം. നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു ഗുഡ് മോർണിംഗ് വിജി ചേച്ചി ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഞ്ചു അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു ജിഫ് അയച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ലോഡിംഗ് ആണ് ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. എന്തായാലും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ്, ശുഭദിനം. നിഴലാകുന്ന ചങ്ങാതികളെക്കാൾ ബഹുമാനിക്കേണ്ടത് വെളിച്ചമാകുന്ന സുഹൃത്തുക്കളെയാണ്. നിഴൽ അകമ്പടി സേവ നൽകുമ്പോൾ വെളിച്ചം മുൻപും പിൻപും പ്രകാശപൂരിതമാക്കുന്നു. ഹായ് അപ്പൂസ്കുട്ടി, ഗുഡ് മോർണിംഗ്. ദീപക്കുട്ടി, അമൃത കാർത്തികുട്ടി, സഹർഷിക്കുട്ടി, ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അനിൽ ചേട്ടനാണ്. ഒരിക്കൽ കൂടി അനിൽ ചേട്ടന് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഹായ് നമസ്കാരം അപർണ ചേച്ചി, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ശില്പ ചേച്ചിക്കും വിവേക് ചേട്ടനും ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ചെറുക്കടവിൽ നിന്ന് ആകാശും ആദിത്യനും. അപ്പൊ എന്തായാലും ആകാശ് ആദ്യത്തിനും ആദ്യം തന്നെ നല്ലൊരു ഗുഡ് മോർണിംഗ് തരുകയാണ്. അവരുടെ ആശംസ ഞാൻ ഇവിടെ കൈമാറുകയാണ് കേട്ടോ. ശില്പ ചേച്ചി അതുപോലെ തന്നെ വിവേക് ചേട്ടൻ ഇവർക്ക് രണ്ടുപേർക്കാണ് ആശംസ വന്നിരിക്കുന്നത്, അത് ഞാൻ ഇവിടെ കൈമാറുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഹായ് ഗുഡ് മോർണിംഗ് മോളെ, കുറച്ച് ദിവസം കൂടി വിജയമ്മ ചേച്ചിയുടെ സൗണ്ട് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ലീന ചേച്ചിയാണ്, ലീന ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് അപർണ, ഇന്നലെ ജയിച്ച അർജന്റീന ടീം കൂട്ടുകാർക്ക് നല്ലൊരു ആശംസ നേരുന്നു. എന്തായാലും ബ്രസീൽ പുറത്തുപോയ സ്ഥിതിക്ക് ഞാനും ഇനി മുതൽ അർജന്റീന ആണ് കേട്ടോ. അങ്ങനെ ആര് ജയിക്കുന്നു അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ഓക്കെ നേരുന്നു. ഇന്നലെ വീണ്ടും പറ്റിക്കുന്ന പ്രോഗ്രാം കണ്ടല്ലോ, കൊള്ളാം. അമൃത, ദീപ, അപർണ എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. ദീപുചേട്ടനാണ് കേട്ടോ, ദീപുചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. നമസ്കാരം. ആഗ്രഹങ്ങളൊക്കെ അകലെയാകുമ്പോൾ, സ്വപ്ന കൂടാരങ്ങളൊക്കെ തകർന്നടിയുമ്പോഴും തളരാതെ നമ്മെ പിടിച്ചു നിർത്തുന്ന പ്രതീക്ഷകളുടെ പേരാണ് ജീവിതം എന്നത്. ഇന്ന് വിശേഷ ദിവസങ്ങളാൽ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു, എല്ലാ അവതാരകർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സമീറ കരുവാരക്കുണ്ട്. സമീറത്തേക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് ആത്മജ ചേച്ചി. കണ്ടുപിടിച്ചി. ഓക്കെ, എന്തുണ്ട് വിശേഷം?
1: അവർക്ക് രണ്ടുപേർക്കും പ്രാർത്ഥനയുടെ രാജ വിവാഹ ആശംസകൾ നേരുന്നു. പിന്നെ രാജന്റെ ഉൾപ്പെടുവിച്ച എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ
0: മിഖായൽ
1: ആ മോനും നല്ലൊരു ആശംസ നേരുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. എന്റെ കാതോരം കുടുംബത്തിനും റേഡിയോ ഫ്രണ്ട്സ് കുടുംബത്തിനും മറ്റെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ആശംസ നേരുന്നു. സിറാജിനും കുടുംബത്തിനും പ്രത്യേക ഒരു ആശംസ. പിന്നെ അപർണയ്ക്കും അമൃതയ്ക്കും ദീപക്കുട്ടിക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു.
0: തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ആത്മജി ചേച്ചി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപർണ, ഗുഡ് മോർണിംഗ്. പേര് പറയൂല, സ്ഥിരം വിളിക്കുന്ന ആളാണ്. ഇപ്പൊ ഒന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഗുഡ് മോർണിംഗ് എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പേര് പറയാതെ ഒളിച്ചു നിൽക്കുന്ന ഈ ആൾക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ് കേട്ടോ. ആരാണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയൊക്കെ ഉണ്ട്, പേര് പറയുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഒരു നല്ല ഗുഡ് മോർണിംഗ് മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. സ്നേഹിക്കുന്നവർക്ക് സ്നേഹം അമൂല്യമാണ്, അമൂല്യമായാണ് കാണുന്നവർക്ക്. സ്നേഹം അസൂയയാണ്, ആസ്വദിക്കുന്നവർക്ക് സ്നേഹം മധുരമാണ്. പിരിയുന്നവർക്ക് സ്നേഹം വിരഹമാണ്. ഓക്കെ, പിരിയാതെ സ്നേഹവുമായി ശുഭദിനം നേരുന്നു. റേഡിയോ കൂട്ടുകാർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മിനി റെജി. മിനി ശേഷിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആഹാ, പേര് പറയൂല, ഗുഡ് മോർണിംഗ് തന്നിട്ട് ആ മെസ്സേജൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തേക്കെയാണ്. എന്തോ ഉടായ്പുണ്ടല്ലോ. ഓക്കെ, എന്തെങ്കിലും അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അപർണക്കുട്ടി നേരുന്നു വെരി വെരി ഗുഡ് മോർണിംഗ് വയനാട് കമ്പളക്കാട് നിന്ന് രതീഷ് ചേട്ടനാണ് കേട്ടോ. എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും വെരി വെരി ഗുഡ് മോർണിംഗ് വയനാട് കമ്പളക്കാട് നിന്നും രതീഷ്. അനിൽകുമാർ ചേട്ടനും വെരി വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ രതീഷ് ചേട്ടനും ഒരു വെരി വെരി ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുവാണ്. ഇന്നത്തെ ദിവസം ഫുൾ കളർ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് അപർണ മോളെ, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപർണ മോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മാക്ഫാസ്റ്റിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മിനി ബാബു മിനി ചീച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് അപർണ മോളെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മിഖായൽ മോനും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഉഷാദാസിന്റെ മക്കൾക്കും ആശംസകൾ നേരുന്നു. അതുപോലെ വിദേശത്തേക്ക് പോകുന്ന മിനി റിജിയുടെ ചീച്ചിയുടെ മകൾക്ക് ആശംസ നേരുന്നു. വിജയം ചീച്ചി രാജൻ മുത്തൂർ അപർണ മോൾക്കും കൂട്ടുകാർക്കും റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ നേരുന്നു. ഗീത ചീച്ചി ചുമത്ര, ഗീത ചീച്ചിക്കാണ്, അല്ല ഗീത ചീച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗീത ചീച്ചിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങനെ തരാണ്. അടുത്തൊരു മെസ്സേജ്, ഹലോ നമസ്തേ അപർണ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ശില്പാ വിവേകിനും ആശംസകൾ നേരുന്നു. നല്ല നല്ല ദിനങ്ങൾ കടന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉഷാദാസിനും നല്ലൊരു ദിവസം നേരുന്നു. വിശേഷ ദിവസങ്ങളാൽ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അവർക്കും നല്ലൊരു ദിവസമാകട്ടെ. നദീർത്ത സിറാജ് കുടുംബം, ഷീബ കുമരകം, രാജമ്മ അച്ചാൻ മാത്ര, ഓക്കെ രാജമ്മ അച്ചാൻ മാത്ര എന്നാണ് കേട്ടോ ഇട്ടേക്കണേ, എനിക്കറിയത്തില്ല എന്താണെന്ന്. പ്രേമ ചീച്ചിക്ക് നല്ലൊരു ദിവസം നേരുന്നു. ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സിനും നല്ലൊരു ശുഭദിനം നേരുന്നു. പ്രേമ തൃക്കൊടുത്താനം, പ്രേമ ചീച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജും ഞാൻ കവർ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരുടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ബൈ മിസ്റ്റേക്ക് മാത്രമായിരിക്കും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് വന്നിട്ട് ഇവിടുന്ന് ടാറ്റ പറയാനുള്ള സമയമായിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആകുമ്പോൾ പതിയെ എനിക്ക് ഇവിടുന്ന് ടാറ്റ പറഞ്ഞേ പറ്റൂ. അപ്പോൾ എന്തായാലും പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നല്ലൊരു താങ്ക് യു പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രീറ്റിംഗ് കാർഡ്സ്. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.
2: Radio Macfast 90.4 Time set 8 o'clock.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
3: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
2: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ.

0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സിയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. പി എസ് സിയിലെ ഗുരുതര ക്രമക്കേടുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കെ എ എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷണ പരിധിയിൽ വരും. മന്ത്രിസഭയാണ് തീരുമാനിച്ചത്. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന് അന്വേഷണ ചുമതല നൽകാനാണ് സാധ്യത. ഏതൊക്കെ ഭരണസമിതിയുടെ കാലത്തെ ക്രമക്കേടുകളാണ് അന്വേഷിക്കുന്നതെന്ന് സർക്കാർ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ നടപടികൾ അന്വേഷണ പരിധിയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സർക്കാർ പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം കാരണം. പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ് ഇത് വെളിപ്പെടുത്തിയത്. ചോദ്യം തയ്യാറാക്കുന്നതിലും മാർക്കിടലിലുമൊക്കെ ക്രമക്കേട് ഉണ്ടെന്നാണ് ആരോപണം. ഓരോ പരാതിയും പ്രത്യേകമായി അന്വേഷിക്കാനാണ് തീരുമാനം. പി എസ് സിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടാൻ പാടില്ല എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. 3 ജില്ലകളിൽ ഇന്ന് അവധി. കാലവർഷം കനക്കുന്നത് പരിഗണിച്ച് വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. അംഗണവാടികൾ, മതപഠനശാലകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. വ്യാഴാഴ്ച കൂടി വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകി. രാജ്യം E20 പെട്രോളിലേക്ക് മാറുമ്പോൾ ആശങ്കയുമായി ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട്. 20% എഥനോൾ കലർന്ന ഇന്ധനം ഉപയോഗിക്കുന്നത് ടർബോ ചാർജ്ഡ് എഞ്ചിനുകളെ ബാധിക്കും എന്നാണ് പഠനം. E10 ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള വാഹനങ്ങൾ ഇവയുടെ റബ്ബർ ഘടനകൾ നശിക്കുന്നതിനും കാരണമായേക്കാം. എഞ്ചിനീയറിംഗ് 1st അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിലുള്ള 1st കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതുമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള പ്രവേശന പരീക്ഷാ കമ്മീഷൻ അടക്കേണ്ട ഫീസ് 12:00 വൈകിട്ട് 4 മണിക്കുള്ളിൽ അടക്കേണ്ടതാണ്. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം പത്രവിശേഷത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ്. 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മിത്താരം. ൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വിശ്വാസം, ആ വാക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇല്ലേ? ഈ വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. വായിക്കുവാൻ ഒരു നിമിഷം മതി, ചിന്തിക്കുവാനോ ഒരു മിനിറ്റ് മതി, മനസ്സിലാക്കുവാൻ ഒരു ദിവസം മതിയാകും. പക്ഷേ അത് തെളിയിക്കുവാനും നേടിയെടുക്കുവാനും ഒരു ജീവിതം തന്നെ മതിയായേക്കില്ല. നല്ല ചിന്തകളോടെ നമുക്ക് തുടങ്ങാം റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മുഴിമുത്ത്. കൂടെയുള്ളത്

മുഴിമുത്തിൽ നല്ല ഒരു ഗാനത്തോടെ നമ്മളിതാ തുടങ്ങി. പ്രിയപ്പെട്ടവരെന്ന് നമ്മള് കരുതുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവുമല്ലേ. അവർക്കൊക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ നേടിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെന്ന് നാം കരുതുന്ന നമുക്ക് ചുറ്റുമുള്ളവർ നിർബന്ധിക്കുന്നത് മൂലം നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന ചില കാര്യങ്ങളാൽ അവരുടെയും നമ്മളുടെയും ആ നിമിഷങ്ങളിൽ സന്തോഷമൊക്കെ നിറഞ്ഞേക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ബാഹ്യപ്രേരണയാലെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്നോർത്ത് വേദനിക്കുന്നതും അത് ബോധ്യപ്പെടുന്നതും മിക്കവാറും നമ്മൾ ഒറ്റപ്പെടുമ്പോൾ മാത്രമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാഗ്ഫാസ്റ്റ് 90.4 മുഴിമുത്ത്.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
3: ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില തീരുമാനങ്ങൾ, ചില ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കുമ്പോൾ അത് നഷ്ടമായി ചിലപ്പോ തോന്നുമെന്ന് സത്യല്ലേ? ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയോ? എപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാതെ സ്വയം ശരിയെന്ന് തോന്നുന്നതും സ്വന്തം ചിന്തയ്ക്ക് നിരക്കുന്നതുമായ കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളത് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. കാരണം നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളാണ്, നമ്മൾ സ്വപ്നം കണ്ട കാര്യങ്ങളാണ് നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കില്ലേ? എന്നാൽ ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

അങ്ങനെ ഒരു പാട്ടിന് ശേഷം ചില കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കരുതാത്ത, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അധികം ചെവി കൊടുക്കരുതാത്ത ചില ആളുകളെ പറ്റിയാണ്. നമ്മളെ വില കൽപ്പിക്കാത്തവരുണ്ടാവും നമ്മുടെ ഇടയിൽ. അതുപോലെ എപ്പോഴും എന്ത് ചെയ്താലും, നല്ലത് ചെയ്താലും മോശം ചെയ്താലും വിമർശിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സമയം വെറുതെ ഇങ്ങനെ പാഴാക്കുന്നവരായിരിക്കും, നിങ്ങളോട് അസൂയയുള്ളവരായിരിക്കും, പിന്നെ ചില കാര്യങ്ങളിൽ നമ്മളെ ഒരു ഇരയാക്കി മാറ്റുന്നവരായിരിക്കും. നിങ്ങളെ ശ്രദ്ധിക്കാത്തവരും നിരാശപ്പെടുത്തുന്നവരും സ്വാർത്ഥതയുള്ളവരും അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ടാവും. ഇവരെയൊക്കെ നമ്മളങ്ങ് അവഗണിച്ചേക്കുക. പറയാറില്ലേ, ഒരു ചെവിയിൽ കൂടെ കേട്ടിട്ട് മറ്റേ ചെവിയിൽ കൂടെ അങ്ങ് ഇറക്കി വിടുക എന്ന്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ശ്രദ്ധിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇന്നത്തെ മൊഴിമുത്ത് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപയാണ്. വീണ്ടും നമുക്ക് അടുത്ത മൊഴിമുത്തിൽ കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
2: മൊഴിമുത്തിലൂടെ നല്ല നല്ല പാട്ടുകൾ ആസ്വദിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ യാത്രയിലും പല ആളുകളെയും നമ്മൾ പരിചയപ്പെടും. അത് സ്വാഭാവികമാണല്ലേ. ചിലരൊക്കെ നമ്മളായിട്ട് ചേർന്ന് പോകുന്നവരാകാം, ചിലർ അല്ലാതെയുള്ളവരാവാം. നമ്മളുമായി ചേർന്ന് പോകുന്നവരെയാവും നമ്മൾ എപ്പോഴും കൂടെ കൂട്ടുക. അവരുമായിട്ടാവും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. എന്നാൽ നമ്മൾ ഉറപ്പായും ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില ആളുകളുണ്ട്. അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് മൂളി കേട്ടാൽ മതി, കൂടുതൽ അങ്ങ് ചെവി കൊടുക്കണ്ട. അതെങ്ങനെയുള്ളവരാണെന്ന് അറിയണ്ടേ? ഒരു പാട്ടിന് ശേഷം ഞാൻ പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764727 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: പ്രാർത്ഥന എന്ന വാക്ക് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു എന്നെനിക്ക് തോന്നുകയാണ്. പ്രാർത്ഥന, പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥിക്കാം, പരീക്ഷയാണ്, മോൻ പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ, ഇന്റർവ്യൂ ആണ്, മോള് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ, അമ്മ രോഗിയാണ്, പ്രാർത്ഥിക്കണം അച്ഛ, ഏറെ പ്രതിസന്ധിയുള്ള ഒന്നിനെ നേരിടാൻ പോകുന്നു, അതുകൊണ്ട് പ്രാർത്ഥന ആവശ്യമാണ്. മതാചാരങ്ങളിലെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് പ്രാർത്ഥന. ഭക്തർ പ്രാർത്ഥിക്കുന്നു, വഴിപാടുകൾ അർപ്പിക്കുന്നു, ആചാര്യന്മാർ അതിന് നേതൃത്വം നൽകുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം അവർ ഭക്തർക്ക് പ്രസാദമായി മറ്റു തരത്തിൽ അവർക്ക് നൽകുന്നു. നമ്മുടെ ജീവിതത്തോട് ഇത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു വാക്ക് അതെന്താണ്? പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുന്ന ഒരു പ്രക്രിയയാണോ പ്രാർത്ഥന? നമ്മളെ പാഠം പഠിപ്പിക്കുവാൻ നമ്മോട് കോപിച്ചിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ പ്രീണിപ്പെടുത്താനുള്ള നമ്മുടെ പരിശ്രമമാണോ പ്രാർത്ഥന? വിശുദ്ധ ബൈബിളിൽ ലോക ജനതയെ രക്ഷിക്കുവാൻ വന്ന യേശു ക്രിസ്തു രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ യേശു തമ്പുരാൻ ചേർത്ത് പ്രാർത്ഥിച്ചു, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? നമ്മളെ വേദനിപ്പിക്കുന്നതോ? ഒരിക്കലുമല്ല. നമ്മൾ പലപ്പോഴും നമ്മളുടെ സങ്കല്പങ്ങളിലെ ദൈവവുമായിട്ടാണ് ദൈവത്തെ കണ്ടുമുട്ടുന്നത്, ദൈവത്തെ താതാൽമ്യപ്പെടുത്തുന്നത്. മനുഷ്യനിലെ അനന്ത സാധ്യതകൾ അവൻ തേടുന്നതിന് തീർച്ചയായിട്ടും പ്രതിബന്ധങ്ങൾ ആവശ്യമാണ്. നീന്തൽ പഠിക്കണമെങ്കിൽ പഠിക്കുന്ന ആ വ്യക്തി വെള്ളം കുടിക്കാനും കൂടി തയ്യാറാവണം. ആദ്യം അത് വലിയ ബുദ്ധിമുട്ടാണ്. നെറുകയിൽ കയറിയെന്ന് വരും, ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടായെന്ന് വരും വെള്ളം അകത്ത് ചെല്ലുമ്പോൾ. ചിലപ്പോൾ ചെവിക്കകത്തേക്കും വെള്ളം കയറിയെന്ന് വരും, ഒത്തിരി അസ്വസ്ഥതകളുണ്ടാവാം. എന്നാൽ രണ്ടോ മൂന്നോ തവണ അത് കഴിയുമ്പോൾ നീന്താൻ പഠിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെന്നും പ്രതിബന്ധങ്ങളെന്നും ഒക്കെ പറയുന്നത് എല്ലാം അറിയുന്ന, എല്ലതിനെയും നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ കൂടുതൽ പക്വതയുള്ളവരും അന്വേഷണ ത്വരയുള്ളവരും മനുഷ്യ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ നിറഞ്ഞു സഹായിക്കുവാനായി നമ്മെ ശക്തിപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാണ്. ദൈവം തന്നേക്കാൾ നമ്മെ സ്നേഹിക്കുന്നുവെന്നാണ് ക്രിസ്തുമതം പഠിപ്പിക്കുന്നത്. നമ്മുടെ നന്മയ്ക്ക് മാത്രമേ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഇത് എളുപ്പം നമുക്ക് മനസ്സിലാകണമെന്നില്ല. നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞിന്, അവനെ നമ്മൾ ബലമായി അവൻ്റെ കൈക്ക് പിടിച്ച് അരിയിൽ അക്ഷരം കുറിക്കുന്ന സമയത്ത് അവൻ വലിയ സങ്കടപ്പെടാനും നിലവിളിക്കാനും ഒക്കെ ഇടയുണ്ട്. അവൻ വിചാരിക്കുന്നത് അവനെ നമ്മളെല്ലാവരും കൂടുതൽ ഭാരപ്പെടുത്തുന്നു, അവൻ്റെ കൈ വേദനിക്കുന്നു, പരിചിതമല്ലാത്ത ഒരാളുടെ മടിയിൽ അവൻ കയറിയിരിക്കുന്നു, അതിനെക്കുറിച്ച് അവൻ അസ്വസ്ഥപ്പെടുന്നു. എന്നാൽ അറിയുന്ന അപ്പനും അമ്മയും ആ കുഞ്ഞിനെ അതിലൂടെ കടത്തിവിടുകയാണ്. അവൻ കരഞ്ഞാലും അവൻ എത്ര നിർബന്ധിച്ചാലും അവനെ കൊണ്ട് എഴുതിച്ചേ അവർ മതിയാവുള്ളൂ. കാരണം അവൻ്റെ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം അറിയുന്നവർക്ക് മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, എന്താണ് അവയുടെ അർത്ഥം എന്ന് എപ്പോഴും പൊടുന്നനെ മനസ്സിലാകണമെന്നില്ല. അവിടെ മനസ്സിലാവുന്നവൻ്റെ കരങ്ങളിലാണ്, അവൻ്റെ സംരക്ഷണയിലാണ് എന്ന ചിന്ത നമുക്ക് വലിയ സന്തോഷം തരും. പ്രാർത്ഥന എന്നത് അതാണ്. പ്രാർത്ഥന നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കും. എല്ലാറ്റിനെയും അതിൻ്റെ ചേരുവയിൽ കാണുവാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥിക്കുന്നവൻ ബലമുള്ളവനാണ്, പ്രാർത്ഥിക്കാത്തവൻ ബലഹീനനാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ, അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
1: നമസ്കാരം. അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. RJ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ AC രാജീവ് കുമാർ. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. ആരോഗ്യരക്ഷയും ആയുർവേദവും, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ എന്റെ ആദ്യത്തെ ചോദ്യവും അതാണ്, ആരോഗ്യരക്ഷയും ആയുർവേദവും ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: എല്ലാ ജീവജാലങ്ങളും ലോകത്ത് സുഖസന്തോഷങ്ങൾ അനുഭവിക്കുക എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യനും അതിൽ നിന്ന് വിഭിന്നനല്ല. സുഖലോലുപത, സുഖസന്തോഷങ്ങൾ ആസ്വദിക്കുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കരുതി തന്നെ മുന്നോട്ട് പോകുന്ന ജീവജാലങ്ങളോടൊപ്പം തന്നെ മനുഷ്യജീവിതവും നിലനിൽക്കും. എങ്ങനെ അത് സാധ്യമാകാം എന്നതാണ് പ്രധാനമായും മനുഷ്യൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ജീവന്റെ ആരംഭം മുതൽ പിറന്ന ജീവരക്ഷയുടെ പൊരുളാണ് ആയുർവേദം എന്നതിന് സംശയമില്ല.
1: ഓക്കേ ഡോക്ടർ, ആയുർവേദ ഉത്ഭവം എങ്ങനെയാണ് ഡോക്ടർ?
2: പൗരാണിക കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസവും ശിക്ഷണവും നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്നൊക്കെ തന്നെ ദൈവികമായ ഉറവിടം, ദൈവികമായ നിർദ്ദേശങ്ങൾ, മനുഷ്യൻ ഓരോ കാര്യങ്ങളും അനുസരിക്കുന്നതിന് നിർബന്ധിതമായിരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ ഉത്ഭവവും ദൈവികമായി തന്നെ പറയപ്പെടുന്നു. ബ്രഹ്മ സ്മൃതായുഷോ വേദ, ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയുടെ കർത്താവ് ആയുർവേദത്തെ കുറിച്ച് ഓർമ്മിച്ചു എന്നാണ് പറയുന്നത്. ആയുർവേദത്തെ കുറിച്ച് ഓർമ്മിച്ചു എന്ന് പറയണമെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒന്ന് തന്നെയാണ് ഓർമ്മിക്കുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചോൽപത്തിയോടൊപ്പം തന്നെയുള്ള ആരോഗ്യരക്ഷാ സംവിധാനങ്ങളാണ് ആയുർവേദത്തിലൂടെയും പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ പോകുന്നത് എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആയുർവേദ സംഹിതകളും ചോദ്യോത്തരങ്ങളായും ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും ആ രീതിയിലാണ് പ്രചരിച്ചു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഒരുവൻ രാവിലെ ഉണരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങി അടുത്ത ദിവസം ഉണരുന്നത് വരെയുള്ള എല്ലാ അവന്റെ ദിനകൃത്യങ്ങളും ആരോഗ്യപരമായി എങ്ങനെ നിർവഹിക്കണം എന്ന് വളരെ കരുതലോടെ നിർദ്ദേശിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ്, ആരോഗ്യരക്ഷാശാസ്ത്രമാണ് ആയുർവേദം എന്നതിന് തർക്കമില്ല.
1: ഇനി നമുക്കറിയാം, ഒരാളെ കാണുമ്പോൾ അദ്ദേഹം ആരോഗ്യവാനാണോ അല്ലയോ എങ്ങനെയാണ് നമ്മൾ അതൊന്ന് തീരുമാനിക്കേണ്ടത്? അപ്പോൾ ആരോഗ്യ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്?
2: സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഇതാണ് ലോകാരോഗ്യ സംഘടന പോലും ആരോഗ്യ ലക്ഷണമായി പറയപ്പെടുന്നത്. ഇതിൽ നിന്നും എത്രയോ വിശാലമായ വിശദീകരണമാണ് ആയുർവേദം ആരോഗ്യരക്ഷയ്ക്ക്, ആരോഗ്യമുള്ള ശരീരത്തിന്, അതായത് സ്വസ്ഥൻ എന്നാണ് ആരോഗ്യവാനായ ഒരുവനെ ആയുർവേദം പറയുന്നത്. സ്വസ്ഥന്റെ ലക്ഷണം വളരെ വിശദമായി തന്നെ ആയുർവേദം വിശദമാക്കുന്നുമുണ്ട്. സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഇതാണ് ലോകാരോഗ്യ സംഘടന പോലും ആരോഗ്യ ലക്ഷണമായി പറയപ്പെടുന്നത്. ഇതിൽ നിന്നും എത്രയോ വിശാലമായ വിശദീകരണമാണ് ആയുർവേദം ആരോഗ്യരക്ഷയ്ക്ക്, ആരോഗ്യമുള്ള ശരീരത്തിന്, അതായത് സ്വസ്ഥൻ എന്നാണ് ആരോഗ്യവാനായ ഒരുവനെ ആയുർവേദം പറയുന്നു. സ്വസ്ഥന്റെ ലക്ഷണം വളരെ വിശദമായി തന്നെ ആയുർവേദം വിശദമാക്കുന്നുമുണ്ട്. സമദോഷ സമാഗ്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയത എന്നാണ് ആയുർവേദം സ്വസ്ഥന്റെ ലക്ഷണം പറയുന്നത്. ആരോഗ്യ ലക്ഷണമായി ഇതിനെ ആയുർവേദം കരുതുന്നു. വളരെ വിശാലമായ അർത്ഥത്തിൽ ആണ് ആയുർവേദം ഈ സ്വസ്ഥ ലക്ഷണം സ്വാസ്ഥ്യ ലക്ഷണം വിശദമാക്കിയിട്ടുള്ളത്. ദോഷങ്ങൾ സമമായിരിക്കുക, ശരീര വ്യവസ്ഥകളുടെ പ്രവർത്തനം സമമായിരിക്കുന്ന ഒരു സ്ഥിതി. സമാഗ്നിഷ്ഠ ശരീരത്തിന്റെ മെറ്റബോളിസം, ധാതുപരിണാമമായാലും ആഹാര പരിണാമമായാലും ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളായാലും സമാവസ്ഥയിൽ നിലനിർത്തുക. സമധാതു രസം രക്തം മാംസം മേദസ് മജ്ജ അസ്ഥി ശുക്ലം എന്നീ സപ്തധാതുക്കളുടെയും നിലയും അതിന്റെ പ്രവർത്തന ക്ഷമതയും സമാവസ്ഥയിൽ ഇരിക്കുക. സമമായ മലക്രിയ മലം മൂത്രം വിയർപ്പ് എന്നിവ ആരോഗ്യകരമായ രീതിയിൽ വിസർജിക്കപ്പെടുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ ആത്മാവിന്റെ പ്രസന്നതയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമതയും ഒക്കെ മികവോടെ നിൽക്കുന്നതാണ് സ്വസ്ഥ ലക്ഷണം അഥവാ ആരോഗ്യപൂർണമായ ഒരുവന്റെ ലക്ഷണം എന്ന് ആയുർവേദം വളരെ വിശദമായി പറയപ്പെടുന്നു.
1: ഓക്കെ ഡോക്ടർ, ശാരീരിക ആരോഗ്യത്തെ കൂടാതെ മാനസിക ആരോഗ്യത്തെ ആയുർവേദം എങ്ങനെ കാണുന്നു, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: ശാരീരിക ആരോഗ്യാവസ്ഥയ്ക്ക് ആയുർവേദം കാണുന്ന ശരീര വ്യവസ്ഥകളായ വാതപിത്ത കഫങ്ങളുടെ പ്രവർത്തനവും അഗ്നിയുടെയും ധാതുക്കളുടെയും മല വിസർജനങ്ങളുടെയും ഒക്കെ സന്തുലിതാവസ്ഥ ആരോഗ്യകരമാകുമെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ സാമൂഹിക മാനസിക ആരോഗ്യത്തെ കൂടി ആയുർവേദം കാര്യക്ഷമമായി കാണുന്നുണ്ട്. ഹിംസാസ്തേയ അന്യതാ കാമം പൈശൂന്യം പരിഷാനൃതി സംഭിന്നാലാഭം വ്യാപാദം അഭിദ്യാ ദൃക്വിപര്യം പാപം കർമ്മേതി ദശത കായവാങ് മാനസൈ സ്ഥിതി. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ത്യജിക്കേണ്ട ചെയ്യാൻ പാടില്ലാത്തതായ 10 പാപങ്ങൾ ദശവിധ പാപങ്ങൾ ആയുർവേദം പറയുന്നുണ്ട്. അത് ശരിക്കും സാമൂഹികമായും മാനസികമായും ഉള്ള ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ ഒരു ശീലവും ആചാരവും അനുഷ്ഠാനവുമായിട്ട് തന്നെയാണ് കാണേണ്ടത്. സ്വാഭാവികമായ ശരീര പ്രവർത്തനത്തോടൊപ്പം തന്നെ മാനസിക പ്രവർത്തനം, ഹിംസ അക്രമം, അതേപോലെ തന്നെ മോഷണം, അതേപോലെ നിയമേനയല്ലാത്ത ലൈംഗികത, മറ്റുള്ളവരെ കുറിച്ചുള്ള അസംബന്ധം പറയുക, അതേപോലെ തന്നെ മറ്റുള്ളവരോട് വളരെ ഹാർഷായിട്ട് പെരുമാറുക, സത്യസന്ധതയോടെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് വിഘടനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുക, അതേപോലെ തന്നെ വെട്ടൊന്ന് മുറി 2 എന്നുള്ള രീതിയിൽ അസൂയയും അതേപോലെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നതും ഒക്കെ പാടില്ല എന്നുള്ള കാര്യം ആയുർവേദം വളരെ വ്യക്തമായി പറയുന്നുണ്ട്.
1: ഓക്കെ ഡോക്ടർ, ഡോക്ടർ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് അല്ലേ? ഇനി രോഗമില്ലാത്ത ജീവിതം എങ്ങനെ നമുക്ക് സാധ്യമാകും?
2: നിത്യം പിതാഹാര വിഹാര സേവി സമീക്ഷകാരി വിശേഷ സത്ത ദാദാ സമസത്യ പരക്ഷമാവാൻ ആപ്തോപ സേവി ഭവത്യരോഗ എന്നാണ് ആയുർവേദം രോഗരഹിതമായ ജീവിതത്തിന് ആയുർവേദം നൽകുന്ന നിർദ്ദേശമായി പറയുന്നത്. നിത്യവും ഹിതമായ ആഹാര വിഹാരങ്ങൾ ശീലിക്കുന്നവനാകുക, അധികമായ ശാരീരിക വിഷയങ്ങളിൽ ആസക്തനാകാതിരിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, എല്ലാ കാര്യത്തിലും സമത്വം സത്യം മാത്രം പറയാനുള്ള ആ ഒരു ശീലം, ഇതൊക്കെ സാധാരണ രീതിയിൽ ആരോഗ്യപൂർണമായ ജീവിതത്തിന് രോഗരഹിതമായ ദീർഘായുസ്സിന് ഇടയാക്കും എന്നാണ് ആയുർവേദം പറയുന്നത്. കേവലം വൈദ്യ ശുശ്രൂഷ അല്ലെങ്കിൽ രോഗ ചികിത്സ മാത്രമല്ല, ഒരു മനുഷ്യ സമൂഹത്തിന്റെ സാർവത്രികമായ ആരോഗ്യ രക്ഷയാണ് ആയുർവേദം കാംക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാലത്ത് പോലും മനുഷ്യന്റെ മാനസികമായ ആരോഗ്യം, സാമൂഹികമായ ആരോഗ്യം, ആത്മീയ ആരോഗ്യം ഒക്കെയും കണക്കിലെടുത്ത് എല്ലാ തരത്തിലും നാനാവിധമായ തരത്തിൽ ആരോഗ്യ നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ആയുർവേദത്തിൽ നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
1: ഓക്കെ ഡോക്ടർ, നമുക്കറിയാം ഇതൊരു ചെറിയ വിഷയമല്ല, കാരണം ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ. പക്ഷെ ഇന്നത്തെ നമ്മുടെ മെഡിടോക്കിന്റെ സമയം ഇവിടെ തീർന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിടോക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്കായി പങ്കുവച്ചതിന് ഡോക്ടറിനെ ഏറ്റവും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് മെഡിടോക്കിൽ ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിടോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: സീറോ ഡെലിവറി.
1: സീറോ ഡെലിവറി?
0: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങന്നൂർ.

0: திருவல்ல முத்து ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ ഇന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ, അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ് ഒരു

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അപ്പൊ എന്നിട്ട് ഞാൻ വിചാരിച്ചു റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്യാന്ന്. കാരണം നിങ്ങൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ കയറി റേഡിയോ കഫേ തുടങ്ങുന്നത് ശരിയായ നടപടി അല്ലല്ലോ. അപ്പൊ അതെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ദീപ. അപ്പൊ സമയം ഒരുപാടായതുകൊണ്ട് അധികം സംസാരിക്കാനും നമുക്ക് സമയമില്ല. ആദ്യം നമ്മൾ കുറേ സംസാരിക്കുമല്ലോ, എന്നാലും കുറച്ചു പേര് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ രാജേഷ് ഏട്ടൻ പച്ചാളത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. ഹായ് നമസ്കാരം ദീപ ടീച്ചർ, ശുഭസായാഹ്നം രാജേഷ് ഏട്ട. അനിലേട്ടൻ, ഹായ് ദീപുകുട്ടി, ഗുഡ് ഈവനിങ് അനിലേട്ട, ഗുഡ് ഈവനിങ്. പിന്നെ സിറാജ് എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ സലിൽ ചേട്ടൻ എത്തിയിട്ടുണ്ട്, ജയങ്കരേട്ടൻ വന്നിട്ടുണ്ട്. കൊച്ചിക്കാർക്ക് മാത്രമല്ല, എല്ലാവരെയും പരിഗണിച്ചു കേട്ടോ ജയങ്കരേട്ട. ഗീത ചേച്ചി വന്നിട്ടുണ്ട്, നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം പറഞ്ഞുകൊണ്ട് റേഡിയോ കഫേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വേഗം തന്നെ 9495730333 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചോളൂ. 9495730333. രാജപ്പൻ ചേട്ടൻ വന്നല്ലോ, ഗുഡ് ഈവനിങ് രാജപ്പൻ ചേട്ടാ. അപ്പൊ എല്ലാവർക്കും ശുഭസായാഹ്നം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ പതിവ് ചടങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ പാട്ടിട്ടൊന്ന് സന്തോഷിക്കുമല്ലേ, എല്ലാവരെയും ഒന്ന് ആഹ്ലാദിപ്പിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ആഹ്ലാദിപ്പിലോട്ട് നമ്മൾ പോവാണ്. അപ്പൊ അതുകൊണ്ട് പാട്ടൊക്കെ കേട്ട് സെറ്റായിട്ട് നമുക്ക് വരാം നമ്മുടെ സിനിമാ സ്കോപ്പിലേക്ക്. ആശ ചേച്ചി എത്തിയിട്ടുണ്ട് തൊടുപുഴയിൽ നിന്ന്. ഹായ് ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, അവിടെ ഡാൻസ് ചെയ്യാണ് ആശ ചേച്ചി, അത്ര സന്തോഷമാണ്. അപ്പൊ ആ സന്തോഷം കൂട്ടാൻ വേണ്ടിയിട്ടും ആ ഡാൻസിന് കുറച്ചുകൂടി ഒരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ദേ പാട്ട് തരുന്നുണ്ട്. പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി
1: റേഡിയോ കഫേ. സിനിമ സ്കൂൾ.

0: അങ്ങനെ ഫസ്റ്റ് തന്നെ നല്ലൊരു പാട്ട് കേട്ട് നമ്മൾ എൻജോയ് ചെയ്തു അല്ലേ, എല്ലാവരും സന്തോഷിച്ചല്ലേ. അങ്ങനെ റേഡിയോ കഫേയിലേക്ക് തിരികെ എത്തി നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു, സിനിമാ സ്കോപ്പ് എന്ന ഫസ്റ്റ് റൗണ്ടിലേക്ക്. അതിനിടയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എൽസി ചേച്ചി, ഗുഡ് ഈവനിങ്. ദീപു, ഗുഡ് ഈവനിങ്. ശില്പ, ഗുഡ് ഈവനിങ്. എവിടെയാണ് ശില്പ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നത്. ആകാശ് എത്തിയിട്ടുണ്ട്. ലേഖ ചേച്ചി, ഗുഡ് ഈവനിങ്. ലേഖ ചേച്ചി, എലിസി ചേച്ചി, ഓക്കെ, ഗുഡ് ഈവനിങ്. അനിലേട്ടനാണെങ്കിൽ ഫുൾ എൻജോയ്മെന്റ് ആണ്, ഡാൻസ് ആണ്. നമസ്കാരം ദീപ. ആദ്യം നമ്മുടെ എല്ലാവർക്കും നല്ലൊരു ശുഭസായന. മാക്ഫാസ്റ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇത്തിരി തിരക്ക് വന്നു, ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജയങ്കരേട്ടൻ. ആശ ചേച്ചി, പിന്നെ ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഷേർലി ചേച്ചി എത്തിയിട്ടുണ്ട്. ഷേർലി ബിജു, ഓക്കെ. ഷേർലി ചേച്ചി, ഗുഡ് ഈവനിങ്. ഷീജ ചേച്ചി എത്തിയിട്ടുണ്ട്. ഹായ് ദീപ, ഞാനും എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ട് നമ്മുടെ സിനിമാ സ്കോപ്പാണ്. അപ്പൊ സിനിമാ സ്കോപ്പിലെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. ഒരു ഡയലോഗാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ആ ഡയലോഗ് കേട്ടിട്ട് ഏത് സിനിമയിലേതാണ് എന്ന് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യത്തെ ടാസ്ക്. അപ്പം വൃത്തിയായിട്ട് കേട്ടോ.
1: അന്യനൊന്നുമല്ലല്ലോ, അതും എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ.
2: അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ.
1: ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ.
0: പിന്നല്ല, ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ അല്ലേ. ഇത് ഏത് സിനിമയിലേതാണ്? പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും പടപടേന്ന് ഉത്തരം പറയാം. ഫസ്റ്റ് തന്നെ ഇന്നത്തെ കൈയടി, അനിലേട്ടൻ അവിടെ നിന്ന് ഡാൻസ് കളിച്ചാൽ എന്താ, ഫസ്റ്റ് കൈയടി നേടിയിരിക്കുന്ന നമ്മുടെ സ്വന്തം അനിൽ വായ്പൂർ. കറക്റ്റ് ആൻസർ. ഇത് ശരിക്കും ഈ സിനിമ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഫസ്റ്റും സെക്കൻഡും തേർഡും ആരായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കൊണ്ടുപോയി നമ്മുടെ അനിലേട്ടൻ കൊണ്ടുപോയി. രണ്ടാമത്തത് സെക്കൻഡ് പ്രൈസ് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലീന ചേച്ചിയാണ്. ലീന ചേച്ചിക്ക് എന്റെ വക ഒരു നല്ലൊരു ഒറിജിനൽ ക്ലാപ്പ് കേട്ടോ. ബാക്കി എല്ലാവർക്കും ഡ്യൂപ്ലിക്കേറ്റ്, ഇതാണ് നമ്മുടെ സമ്മാനം. മൂന്നാമത്തെ പ്രൈസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചിക്ക്. ലക്ഷ്മിപ്രിയ ചേച്ചിക്കും ഞാൻ കൈയടി തരുന്നു. അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമ്മൾ പ്രഖ്യാപിച്ചു. അനിലേട്ടൻ, ലീന ചേച്ചി, ലക്ഷ്മിപ്രിയ ചേച്ചി. ഇനി നമുക്ക് ഓരോരുത്തരും ശരി ഉത്തരം പറഞ്ഞവരെ പറയാം. നമ്മുടെ ആകാശ് കറക്റ്റ് ആൻസർ, രാജേഷ് ഏട്ടൻ കറക്റ്റ് ആൻസർ. എന്ത് സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇന്ന് ഫസ്റ്റ് തന്നെ ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ജയങ്കരേട്ടൻ കറക്റ്റ് ആൻസർ, രാജേഷ് ഏട്ടൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ. ലൂസ് ചേച്ചി, നമസ്കാരം ദീപ. മത്സരത്തിനൊന്നും ഞാനില്ല, പക്ഷെ പ്രോഗ്രാം കേൾക്കാൻ ഞാനും ഉണ്ട്. മസാല ദോശ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. തീറ്റ മത്സരത്തിന് ഭർത്താവും പേരുകുട്ടികളും തയ്യാറെടുത്ത് നിൽക്കുന്നു. ലൂസി ആന്റണി കളവന്ത്ര. ഓക്കെ, അപ്പൊ എന്തായാലും മത്സരിക്കാനില്ല. അവിടെ മസാല ദോശ കഴിച്ച് അവിടെ മത്സരിക്കാൻ ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി ലൂസി ചേച്ചി, അടുത്തത്. നമസ്കാരം ദീപ. വിനീത, മനോജ് കുമാർ, ആലത്തൂർ, പാലക്കാട്. ഉത്തരം അതും കൂടി ഞാനിപ്പോ വായിച്ചേനെ. കറക്റ്റ് ആൻസർ. സലിൽ ചേട്ട കറക്റ്റ് ആൻസർ. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. ഷേർലി ചേച്ചി കറക്റ്റ്. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. അമ്പിളി ചേച്ചി, ഹായ് മോളെ, എന്റെ വായിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ വായിച്ചില്ല? ഞാൻ വായിച്ചല്ലോ, എന്തായാലും ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. സിറാജ് വയനാട് എന്ന് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും പേരാണ് നമുക്ക് കറക്റ്റ് ആൻസർ തന്നിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ക്ലാപ്പ് അങ്ങ് കൊടുത്തേക്കാം. അപ്പൊ ഒറിജിനൽ ക്ലാപ്പ് കിട്ടിയവർ ഫസ്റ്റും സെക്കൻഡും തേർഡ്, ബാക്കിയുള്ളവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ, കുഴപ്പമില്ല. അടുത്തത് ഞാൻ കേൾപ്പിച്ചുതരാം. അപ്പൊ എന്തായാലും ഉത്തരം പറയാലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് ഒരു സംശയമില്ല. നമ്മുടെ ഉർവശി ചേച്ചിയുടെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ ജഗതി ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ, നമ്മുടെ ജഗതി ചേട്ടന്റെ ഡയലോഗും കേൾക്കുമ്പോൾ നമുക്കറിയാം ഏതാണെന്നുള്ളത്. യെസ്, യോധ സിനിമയിലെ ഡയലോഗാണ് നമ്മൾ കേട്ടത്. ഒരൊറ്റ ഒരാൾ പോലും തെറ്റ് ആൻസർ പറഞ്ഞില്ല. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. ഓൺലൈൻ കേൾക്കുന്നവർക്ക് ചെറിയൊരു ലാഗിങ് വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അന്ന ചേച്ചി കറക്റ്റ് ആൻസർ. അമ്പിളി ചേച്ചി കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സമയക്കുറവാണ്, നമ്മൾ ആദ്യത്തെ കുറച്ച് സമയം നമ്മുടെ പോയല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോളൂ. മൊബൈൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചോളൂ. എന്റെ സ്വന്തം കൈകൊണ്ടുള്ള ക്ലാപ്പ് കിട്ടാനായിട്ട് ആർക്കൊക്കെയാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ യോഗം നമുക്ക് നോക്കണ്ടേ? അപ്പൊ എന്താ അടുത്ത ചോദ്യം?
2: എന്താ എന്താന്ന് പുറത്ത് പുറത്ത് പുറത്ത് വല്ല തേളും
1: കുത്തിയിട്ടുണ്ടോ?
0: എന്റെ പുറത്തല്ലടാ വീടിന്റെ പുറത്ത് നോക്കാൻ പറഞ്ഞല്ലടാ നിന്നോടൊക്കെ ഞാനെന്ന് പറഞ്ഞ പോലെ. ഇനി ഞാനിനി നമ്മളുടെ നേരെ വാട്സപ്പിലേക്ക് നോക്കട്ടെ, എന്താണ് ഉത്തരം എന്നുള്ളതും ആരൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളതും. ഇപ്രാവശ്യം ആകാശം. ഹാ, എന്നാ പിന്നെ അനിലേട്ടൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചെങ്കിൽ അടുത്തതിന് ഞാൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുമെന്നാണ് ആകാശ് പറയുന്നത്. കറക്റ്റ് ആൻസർ. ആകാശാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ആകാശനാണ്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം. അങ്ങ് ദൂരെയാണെങ്കിൽ എന്താ ഇത്ര സെക്കൻഡ് പ്രൈസ് ഇത്ര അടുത്ത് വന്ന് വാങ്ങിക്കുകയാണ് നമ്മുടെ ജയങ്കരേട്ടൻ. കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് മൂന്നാമത്തത്, ഞാൻ വിചാരിച്ചു ഈ ആൾ അവിടെ പോയി എന്ന്. നമ്മുടെ ഫെബിൻ ആണ് കേട്ടോ. ഫെബിൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും കറക്റ്റ് ആൻസർ. അങ്ങനെ മൂന്ന് പ്രൈസ് ഞാൻ അനൗൺസ് ചെയ്ത് അവർക്കുള്ള ഒറിജിനൽ ക്ലാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ ആകാശ് ചിറക്കടവ്, ജയങ്കരേട്ടൻ ഫോട്ടോച്ചി, ഫെബിൻ, ഇത്ര പേരാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇനി ബാക്കിയുള്ളവരുടെ ഉത്തരം. ലക്ഷ്മി പ്രിയ ചേച്ചി, കറക്റ്റ് ആൻസർ. ഷീജ ചേച്ചി, കേട്ടില്ല ഒന്നുകൂടി എന്ന്. ആദ്യം മുട്ട വാങ്ങിച്ചു, ആ മുട്ട ഞാനിവിടെ പെൻഡിങ്ങിൽ വെച്ചേക്കാം, ഞാൻ ഒന്നും കൂടി കേൾപ്പിച്ചു തരാം കേട്ടോ, പെട്ടെന്ന് കേട്ടോ, കാരണം ഇതിനകത്തൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ലാസ്റ്റ് ഡയലോഗും പിന്നെ നമ്മളുടെ അത് ആരൊക്കെയാ സംസാരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്നും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. എത്ര പ്രാവശ്യം പറഞ്ഞടാ വീടിന്റെ പുറത്ത് ആരോ ഉണ്ട് എന്ന് നോക്കാൻ. ഏ അപ്പം നീ എന്തെടുക്കായിരുന്നു? അപ്പൊ ഷീജ ചേച്ചി ഇപ്പൊ കേട്ടല്ലോ, ഇനി പറയോ. അമ്പിളി ചേച്ചി, അമ്പിളി ചേച്ചി ഞാൻ അയച്ചു. അമ്പിളി ചേച്ചി അയക്കുന്നത് യോധ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പിളി ചേച്ചിയുടെ. അടുത്തതിന്റെ ആൻസർ വരൂ കേട്ടോ. ഗീത ചേച്ചി, കറക്റ്റ് ആൻസർ. രാജശേട്ടൻ പച്ചാളം, കൊറേയായി ഒരു മുട്ട പച്ചാളത്തേക്ക് കൊടുത്തുകൊണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഇപ്പൊ അത് കിട്ടി. തെറ്റുത്തരം ലീന ചേച്ചി, കറക്റ്റ് ആൻസർ. സിറാജ്, കറക്റ്റ് ആൻസർ. രാജപ്പൻ ചേട്ടൻ, കറക്റ്റ് ആൻസർ. ലേഖ ചേച്ചി, കറക്റ്റ് ആൻസർ. ഷീജ ചേച്ചി, വീണ്ടും മുട്ട വേണോ? ഷേർലി ചേച്ചി, കറക്റ്റ് ആൻസർ. ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചി, ഹായ് ദേവ, ശുഭസായന. ഞാനിന്ന് ഗെയിം കളിക്കാൻ ഇല്ല കേട്ടോ, നല്ല തിരക്കിലാണ്. കുറച്ചു മുമ്പ് ക്ഷേത്രത്തിൽ നിന്നും വന്നതേ ഉള്ളൂ, അമ്പലത്തിൽ നിന്ന് ദേവിക്ക് പിറന്നാൾ ദിനം. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വീണ്ടും പോകണം, വനിതാ കമ്മിറ്റിയിലുണ്ട്. പിന്നെ ആ ക്ഷേത്രത്തിന്റെ FB പേജ് ഫുൾ ബിസിയാണ് കേട്ടോ. ഒരാശംസ പറയാൻ വന്നതാട്ടോ. ഒന്ന്, നമ്മുടെ സൽമിത്തയുടെ ബർത്ത്ഡേ, ഒത്തിരി ഒത്തിരി ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സൽമിത്ത എന്നിട്ട് ഇതിനകത്ത് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, വന്നില്ലല്ലോ ഈ വഴിക്ക്. ഓക്കെ, അപ്പൊ സൽമിത്ത സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് കേട്ടോ എന്റെയും ബിന്ദു ചേച്ചിയുടെ. അടുത്തത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് വിനീത, കറക്റ്റ് ആൻസർ. ലിസി ചേച്ചി, കറക്റ്റ് ആൻസർ. അന്ന ചേച്ചി, കറക്റ്റ് ആൻസർ. അനിലേട്ടൻ, കറക്റ്റ് ആൻസർ. സലിൽ ചേട്ടൻ, കറക്റ്റ് ആൻസർ. ഇനി ആരാണ്? എൽസി ചേച്ചി, ഫോൺ കംപ്ലൈന്റ് മുത്തേ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. ശരി, ഇത് കേട്ടിട്ട് മനസ്സിലല്ലേ, പലരും പല ഉത്തരം അയച്ചിട്ടുണ്ട്. ഇൻഹരിഹർ നഗർ എന്ന് പറഞ്ഞവരുണ്ട്, നമ്മുടെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലേറ്റസ്റ്റ് ഉത്തരം ഹിറ്റ്ലർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇതിൽ മുകേഷിന്റെ ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇൻഹരിഹർ നഗർ ആണെന്ന്. പക്ഷെ അതിൽ ഇന്നസെന്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലാവും ഇൻഹരിഹർ നഗർ അല്ല എന്നുള്ളത്. അപ്പൊ പിന്നെ എന്തായിരിക്കും ഇവരുടെ രണ്ടുപേരുടെ ഒരു കോംബോ? പുറത്ത് പുറത്ത്, എന്റെ പുറത്തല്ലടാ, വീടിന്റെ പുറത്ത് എന്ന് പറയുമ്പോഴേക്കും വീടിന്റെ പുറത്ത് എന്തോ കണ്ടുപേടിച്ചു എന്നുള്ളതല്ലേ. അത് ഏത് സിനിമയിലെ ഇതായിരുന്നു? അമ്പിളി ചേച്ചി, കറക്റ്റ് ആൻസർ. ഓക്കെ, ചിലർക്ക് ഓൺലൈൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഓൺലൈൻ കിട്ടുന്നില്ലേ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ, ഓൺലൈൻ ഒക്കെ ആണല്ലോ ഇവിടെ. ശരി, അപ്പൊ ഞാൻ ഉത്തരം പറയാൻ പോവാണ്. മാന്നാർ മത്തായി സ്പീക്കിംഗ് ആണ് കറക്റ്റ് ആൻസർ. യെസ്, മാന്നാർ മത്തായി സ്പീക്കിംഗിൽ നമ്മുടെ വാണി വിശ്വനാഥ് പുറത്തു വരുമ്പോഴേക്കും പ്രേതത്തെ കണ്ട് പേടിക്കുന്നതും ഇന്നസെന്റ് നിലവിളിച്ചോണ്ട് ഓടി രണ്ട് റൂമിൽ ഇങ്ങനെ വരുന്നതും അതിനുശേഷം പുറത്ത് വല്ല തേള് കുത്തിയതായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മുകേഷ് പറഞ്ഞ ഡയലോഗ് വളരെ കോമഡി ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിലെയാണ് കേട്ടോ അത്. രാജപ്പൻ ചേട്ടൻ ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഓക്കെ. രാജേഷ് ചേട്ടൻ പച്ചാളം ആണോ? അത് റാംജറാവ് സ്പീക്കിംഗ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട്. ബിന്ദു ചേച്ചി, ആ ബിന്ദു ചേച്ചിക്ക് സമയമില്ലെങ്കിൽ അതിന്റെ ഇടയിലൂടെ ഉത്തരം, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഷേർലി ചേച്ചി ഓൺലൈൻ ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ട് ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സിനിമാസ്കോപ്പില്. അപ്പൊ രണ്ടിനും ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്, അതിനുശേഷം നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് വരാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
0: റേഡിയോ കഫേ. This is Radio Cafe.

അങ്ങനെ നമ്മള് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈഡ് ആൻഡ് സീക്കിൽ എന്തായിരിക്കും ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ദീപ കുറേ ചളി ചോദ്യമായിട്ടുമാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന്. എനിക്കൊരു പ്രശ്നമല്ല അത്, കാരണം രണ്ടു ദിവസം നിങ്ങൾ ജി കെ കൊണ്ട് നിറഞ്ഞിരിക്കില്ല, രണ്ടു ദിവസം പറഞ്ഞല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് വേണ്ട, ഇന്ന് നിങ്ങളെ അങ്ങനെ ജി കെ അങ്ങനെ പഠിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ രണ്ടു മൂന്ന് ദിവസം സീരിയസ് ആയിട്ട് നമുക്കൊരു ഒരു ഒരു പി ടി സാറൊക്കെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? ആ സന്തോഷം ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ കാര്യം എന്തൊക്കെ പറഞ്ഞാലും. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിലെ കുസൃതി ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സൽമൈത്ത എവിടെയായിരുന്നു? ഗുഡ് ഈവനിങ് മക്ഫാസ്റ്റ്. ഹായ് ദീപകുട്ടി, സൽമ ജമാലുദ്ദീൻ ഇടയ്ക്ക് ഒന്ന് ഓൺലൈൻ കിട്ടുന്നില്ലായിരുന്നു. എപ്പോഴാണ് ഓൺലൈൻ കിട്ടാത്തത്? എത്ര സമയമായി ഞങ്ങളിവിടെ ഓൺലൈനൊക്കെ കിട്ടി ചോദ്യത്തിന് ഉത്തരമൊക്കെ പറഞ്ഞ്. ബർത്ത്ഡേ ആയതുകൊണ്ട് മുങ്ങിയിരിക്കായിരുന്നു എന്ന് മനസ്സിലായി. ഞങ്ങൾ ചിലവൊന്നും ചോദിക്കില്ല കേട്ടോ, ഞങ്ങളത് അങ്ങോട്ട് വേണമെങ്കിൽ കൈയടി തരാം, ഇനി മുട്ടയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും തരാം. ഓക്കെ, രാജേഷ് ഏട്ടൻ, കുസൃതിയാണോ എൻ്റെ അമ്മ എന്ന ഞാൻ ഓടി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പകുതി എത്തിട്ട് ഉത്തരം അറിയാമെങ്കിൽ തിരിച്ചു വരികയും ചെയ്യും. ശരി, ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം പറയണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് നടക്കുന്നോ അത്രത്തോളം നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാധനമുണ്ട്, എന്താണത്? സൽമയ്ക്ക് ബർത്ത്ഡേ ആശംസാന്ന് ഷീജ ചേച്ചി. ആയിക്കോട്ടെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് നടക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്ന സാധനം എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. എൽസി ചേച്ചി, ഞാൻ പറഞ്ഞു അത് നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ചു പോണം, പിന്നെ നമ്മൾ അത് വിട്ടു, പിന്നെ നമുക്ക് അത് കിട്ടില്ല. അതായത് നമ്മൾ എത്രത്തോളം മുന്നോട്ട് നടക്കുന്നു അത്രത്തോളം നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാധനമാണേ. എൽസി ചേച്ചി തെറ്റിപ്പോയി. രാജേഷേട്ടാ, ഞാൻ പറഞ്ഞില്ലേ അറിയത്തില്ലെങ്കിലും ഉത്തരം പറയാനായിട്ട് ഇവിടെ വരും എന്നുള്ളത്? അത് നമ്മൾ അറിയാം, അത് ഉപേക്ഷിച്ചു പോകുന്ന സാധനമാണ്. അത് ഉപേക്ഷിച്ചു പോകുന്നില്ലല്ലോ, അത് നമ്മളുടെ കൂടെ ഉണ്ടല്ലോ. ലീന ചേച്ചി, അല്ല, ആ സാധനമല്ല, അത് നമ്മളുടെ കൂടെ ഉണ്ടല്ലോ, അത് ഉപേക്ഷിച്ചു പോകുന്നില്ല നമ്മള്. അനിലേട്ടൻ, വായ്പൂരയ്ക്ക് ഒരു ലോഡ് മുട്ട. ഓഫ്, കാര്യം എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വിനീത വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് പ്രൈസും കൊണ്ട് ഈ ഒരു ഹൈഡ് ആൻഡ് സീക്കിൽ പോവുള്ളൂ. കാരണം കുട്ടി അത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളതാണ് കണ്ട. പാലക്കാട് ഇരുന്ന് ഇതൊക്കെ അയക്കാനുള്ള ഒരു യോഗവേ ആദ്യത്തേതാണ് കേട്ടോ. അല്ലെങ്കിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വേണ്ട. സിറാജിനെ കൊണ്ട് ഇപ്പൊ തെറ്റാണെങ്കിൽ ഉത്തരം പറയിപ്പിച്ചേരെ. തെറ്റിപ്പോയി, അത് നമ്മൾ ഉപേക്ഷിക്കുന്നില്ലല്ലോ, അത് നമുക്ക് വീണ്ടും ആവശ്യമുള്ളതല്ലേ. അപ്പൊ ഫസ്റ്റ് പ്രൈസ് വിനീത, സെക്കൻഡ് പ്രൈസ് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങോട്ട് തരുന്നു സൽമൈത്തയോട്. കറക്റ്റ് ആൻസർ, ഞങ്ങൾ ബർത്ത്ഡേ ആയിട്ട് അങ്ങോട്ട് കൈയടി തന്നു. ഗീത ചേച്ചി, അത് നമ്മൾ ഉപേക്ഷിക്കുന്നില്ല, അത് നമ്മളുടെ കൂടെ ഉണ്ട്. സുജ ചേച്ചി, അതൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കില്ല. ഷീജ ചേച്ചി, അതും ഉപേക്ഷിക്കില്ല. ഓഫ്, രാജേഷ് ഏട്ടൻ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആദ്യം തെറ്റ് പറഞ്ഞാലും കറക്റ്റ് ആൻസർ ആയിട്ട് എത്തിയിട്ടുണ്ട്. തേർഡ് പ്രൈസ് സ്വന്തമാക്കി. ആദ്യം തെറ്റ് പറഞ്ഞാലും വേറെ ആരും പറയാത്തത് കൊണ്ട് തേർഡ് പ്രൈസ് കിട്ടി. ലിസി ചേച്ചി, കറക്റ്റ് ആൻസർ. ലക്ഷ്മിപ്രിയ ചേച്ചി, അത് ഉപേക്ഷിക്കുന്നില്ല നമ്മൾ, നമ്മൾ ചിലപ്പോൾ വീണ്ടും തിരിച്ചു വരുമല്ലോ. ഷേർലി ചേച്ചി, കറക്റ്റ് ആൻസർ. അനിലേട്ടന് അടുത്തത് ഞാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേക്കാം. രാജപ്പൻ ചേട്ടൻ തെറ്റിപ്പോയി. ആകാശ്, കറക്റ്റ് ആൻസർ. പിന്നെ നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് നടക്കുന്നു അത്രത്തോളം നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്ന സാധനം. നല്ല ഉത്തരം, ഞാൻ ഉത്തരം പറയട്ടെ. ശവപ്പെട്ടി എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അല്ല, അതല്ല ഉത്തരം. അടുത്തത് ഗീത ചേച്ചി, കറക്റ്റ് ആൻസർ. ലക്ഷ്മി ചേച്ചി, ഓ ലക്ഷ്മി ചേച്ചിയൊക്കെ അമ്മാതിരി ചിന്തിച്ചു, തെറ്റിപ്പോയി. എൽസി ചേച്ചി തെറ്റിപ്പോയി. സിറാജ് കണ്ട, വയനാട്ടുകാരന് പതുക്കെ പതുക്കെ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളുടെ ഒപ്പം. കറക്റ്റ് ആൻസർ. ഷീജ ചേച്ചി തെറ്റിപ്പോയി. ഞാൻ പറയട്ടെ ഉത്തരം, ഇനിയാണ് ഈ ഞാൻ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ പല സ്റ്റിക്കറുകളൊക്കെ വരുന്നത്. രാജപ്പൻ ചേട്ടാ, കറക്റ്റ് ആൻസർ. നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് നടക്കും, നമ്മൾ നടന്നു പോവാണ്, നമ്മൾ പിന്നെ പല ആൾക്കാർ അതുവഴി നടന്നു വരും. അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് എന്തായിരിക്കും? നമ്മുടെ കാൽപ്പാടുകൾ, നമ്മുടെ കാൽപ്പാടുകളാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു ക്ലാപ്പ് ഇരിക്കട്ടെ. അനിലേട്ടാ, കറക്റ്റ് ആൻസർ. ശംസദിനിക്ക, ഞാനും എത്തി എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ കാൽപ്പാടുകളാണ് കേട്ടോ, നമ്മൾ ഉപേക്ഷിച്ചു പോകുമ്പോ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ ഉപേക്ഷിച്ചു, പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നിഴൽ എന്ന് പറയുന്നത് നമ്മുടെ ഉപേക്ഷിച്ചു പോകുന്നില്ല, നമ്മുടെ കൂടെ വരുന്നുണ്ട്. പിന്നെ ചിലർ പറഞ്ഞു വഴിയിന്ന്, വഴി എന്നുള്ളത് നമ്മൾ ഉപേക്ഷിച്ചു പോകുന്നില്ല, ആ വഴി കൂടെ നമ്മൾ എത്ര പ്രാവശ്യം വരുന്നുണ്ട് അതും ഉപേക്ഷിക്കുന്നില്ല. ഓക്കെ, സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ഒരാളുടെ സ്റ്റിക്കർ ലോഡാവുന്നതേ ഉള്ളൂ. ഫെബിൻ്റെ ആണ് എന്താണെന്ന് എനിക്കറിയില്ല. രാജശേട്ടൻ, എന്തൊരു കണ്ടുപിടുത്തം. ഓക്കെ ശരി, അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ,
ഇത് നമ്മളുടെ റേഡിയോ കഫേ ആയിട്ട് ബന്ധമുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു മേശപ്പുറത്ത് 3 കോഴിമുട്ടകൾ ഇരിക്കുന്നു. ഇതിൽ 2 നിങ്ങൾ എടുത്ത് മാറ്റിയാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര മുട്ടകളുണ്ട്? ശരിക്കും ഇത് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തിനാ ഞാനത് ചോദിച്ചതെന്നുള്ളത്. ഞാനിതിവിടെ കുറേ ചോദ്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് എന്നെ കൺഫ്യൂഷനാണ് ഏത് ചോദിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ മുട്ട ഉണ്ടപ്പോൾ നമ്മുടെ റേഡിയോ കഫേയായിട്ട് ബന്ധമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം. ഭാഗ്യം തെറ്റുത്തരം പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം, ഒരു മേശപ്പുറത്ത് 3 കോഴിമുട്ടകൾ ഇരിക്കുന്നു, അതിൽ 2 നിങ്ങളെടുത്ത് മാറ്റിയാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര മുട്ടകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ശരി, ഇനി ഞാൻ കയ്യടി കൊടുക്കാൻ തയ്യാറാവട്ടെ. വെബിൻ്റെ സ്റ്റിക്കർ ഇതുവരെ വന്നില്ല, ഇതിനും കൂടി ഒന്നും കൂടി അയച്ചാൽ മതി. സുജചേച്ചി വെരി ഗുഡ്. കണ്ട സുരചേച്ചി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസൃതി ചോദ്യം അരച്ച് കലക്കി PhD എടുത്തിരിക്കുന്ന ആളാ. രാജേഷേട്ടൻ വെരി ഗുഡ്, തെറ്റുത്തരം ഷേർലി ചേച്ചി. കറക്റ്റ് ആൻസർ, സെക്കൻഡ് പ്രൈസ് ഷേർലി ചേച്ചിക്ക്, ഫസ്റ്റ് പ്രൈസ് സുജ ചേച്ചിക്ക്, തേർഡ് പ്രൈസ്. കണ്ട ഇത്രയും നേരം പൊക്കിയതൊക്കെ വെറുതെ ആയില്ലേ വിനീത? ആ വിനീത വിനീത വിനീത എഡിറ്റ് ചെയ്തു. കറക്റ്റ് ആൻസർ തേർഡ് പ്രൈസ് വിനീത. കറക്റ്റ് ആൻസർ എൽസി ചേച്ചി, അതിന്റെ കണക്ക് എനിക്കൊന്ന് പറഞ്ഞു തരണം. സൽമൈത, കറക്റ്റ് ആൻസർ. ലിസി ചേച്ചി ഒന്നുമില്ലേ? ഓ തെറ്റാണ്. ലീന ചേച്ചി കറക്റ്റ് ആൻസർ. അനിലേട്ടന് ഇതിൻ്റെ ഒന്നും ഉത്തരം കണ്ടുപിടിക്കാൻ വയ്യാത്തോണ്ട് മുട്ട പുഴുങ്ങി ഒരു ഫോട്ടോ എടുത്തിട്ട് തന്നിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ചേച്ചി തെറ്റിപ്പോയി. അടുത്തത് ഫെബിൻ തെറ്റിപ്പോയി. രാജേഷ് ഏട്ടൻ തെറ്റിപ്പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജയങ്കരിയേട്ടൻ, ജയങ്കരിയേട്ടൻ ഒരെണ്ണം വേണം എന്നാണോ അത് ഉത്തരമാണോ പറഞ്ഞത് എനിക്കറിയത്തില്ല. രണ്ടാണെങ്കിലും തെറ്റിപ്പോയി. വിജി ചേച്ചി ഹലോ തെറ്റിപ്പോയി. അനലേട്ടൻ കറക്റ്റ് ആൻസർ. സിറാജ് കണ്ട സിറാജ് കറക്റ്റ് ആൻസർ. ആകാശ് തെറ്റിപ്പോയി. ആ ലക്ഷ്മിപ്രിയ ചേച്ചി ഇപ്പം ചിന്തിക്കുകയാണ്, എല്ലാവരും ചിന്തിക്കുകയാണ്. ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഒരു അന്തമില്ല കുന്നില്ലാത്തുള്ള അവസ്ഥയിലായി. കറക്റ്റ് ആൻസർ ആണ് ലക്ഷ്മിപ്രിയ ചേച്ചി. ലക്ഷ്മിപ്രിയ ചേച്ചി എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പൊന്നെ ദീപ, ഇനി ഈ ചോദ്യമായിട്ട് ഈ വഴിക്ക് വരല്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും. സലിലേട്ടൻ കറക്റ്റ് ആൻസർ. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. ഗീത ചേച്ചി, മേശപ്പുറത്തെ മുട്ടയുടെ എണ്ണം ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു മേശപ്പുറത്ത് 3 കോഴിമുട്ടകൾ ഇരിക്കുന്നു, അതിൽ 2 നിങ്ങൾ എടുത്ത് മാറ്റിയാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര മുട്ടകളുണ്ടെന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഇന്ന് കോഴിയായിരിക്കും. രാജപ്പൻ ചേട്ടൻ എന്താ അത്? ആകാശ് കറക്റ്റ് ആൻസർ. ഉത്തരം പറമുത്തേ വേഗം. എൽ സി ചേച്ചിക്ക് പാടാനായിട്ട് വയ്യ ഏട്ടാ ഉത്തരം പറയാൻ. എല്ലാവരും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു. വിജി ചേച്ചി തെറ്റിപ്പോയി. സലിലേട്ടൻ ഒന്നുമില്ല. എന്താണാവോ ഇത്? ആ സലിലേട്ട കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. ഇന്ന് മുട്ട കിട്ടാനാണ് യോഗ അല്ലേ? തന്നോളും മുട്ട, വീട്ടിലെ ആളുകൾക്ക് കൊടുക്കാലോ. ഇല്ല, കറക്റ്റ് ആൻസർ ആണ്. ലിസി ചേച്ചി കറക്റ്റ് ആൻസർ. ഷീജ ചേച്ചി, തക്കോൽ മാറ്റിയാലല്ലേ അവിടെ മാറുന്നുള്ളൂ. ശംസദനിക്ക് ആ കറക്റ്റ് ആൻസർ. ഞാൻ ഉത്തരം പറയാൻ പോ, സമയമില്ല. 2 നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാത്തത്? ഒരു മേശപ്പുറത്ത് 3 കോഴിമുട്ടകൾ ഇരിക്കുന്നു, അതിൽ 2 നിങ്ങൾ എടുത്ത് മാറ്റി. എടുത്ത് മാറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലാണിപ്പോ അത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എത്ര മുട്ടകളുണ്ട്? 2 നിങ്ങൾ എടുത്തത് 2 അതിൽ സംശയമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ താക്കോൽ എവിടെയാ? അവിടെ ഇരിക്കട്ടെ. ഇനി അത് അനക്കി പോരുത് കേട്ടോ, മനസ്സിലായോ? 2 ആൻസർ. 2 പറഞ്ഞവർക്ക് ഞാനൊരു ക്ലാപ്പ് കൊടുക്കട്ടെ. പറയാറില്ലേ ശ്രദ്ധ വേണം, കുസൃതി ചോദ്യം ചോദിക്കുമ്പോ ശ്രദ്ധ വേണം. ശ്രദ്ധിച്ചിരുന്നാ മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. എന്താ ഇത് വിജി ചേച്ചി? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എൽസി ചേച്ചി, ഓ ഓ ഓ, അങ്ങനെയാണല്ലേ. 2 എടുത്ത് മാറ്റി. എടുത്ത് മാറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കൈക്കുള്ളിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? 2. രാജശേട്ടൻ തലതിരിഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ആലോചിക്കാൻ കുറച്ച് സമയം വേണമായിരിക്കും. എന്താ ഇന്ന് കഴിച്ചെന്ന്? മുട്ട പുഴുങ്ങിയത്. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ജയങ്കരേട്ടൻ, അപാര ബുദ്ധിയുള്ള ശബ്ദറാണി ദീപയ്ക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മുട്ട കയ്യിലില്ലേ, അത് അവിടെ ഇരിക്കട്ടെ. ഇനി എങ്ങോട്ടും അത് മാറ്റരുത് കേട്ടോ. 2 പറഞ്ഞവർക്കൊക്കെ എൻ്റെ സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്, കാരണം നിങ്ങൾ അത്രത്തോളം ചിന്തിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് പാട്ട് കേട്ടി ക്ഷീണങ്ങ് മാറ്റാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4. ആ മറക്കണ്ട, പാട്ടയച്ചു കേട്ടോ നാട്ടുകാർക്ക് കൂട്ടായി.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
4: അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് നമ്മൾ തിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് പാട്ടിലേക്ക് പോകാം. സമയം കളയാനില്ല, ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ ആദ്യത്തെ പാട്ട് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫോട്ടോ ചിക്കാരൻ ജയങ്കർ ചേട്ടനാണ്. അപ്പൊ ജയങ്കർ ചേട്ടന്റെ പാട്ടിൽ നമുക്ക് തുടങ്ങാം.
5: പ്രിയ റേഡിയോ സുഹൃത്തായ സൽമ ജമാലുദ്ദീന്റെ ജന്മദിനമാണ് ഇന്ന്. സൽമത്തേക്ക് എല്ലാവിധ ആശംസകളോടെ ഈ ഗാനം സൽമത്തേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പൂവേ പൂവേ പാലപ്പൂവേ, മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്ത ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ, പലവട്ടം പാടിയതല്ലേ മണമെല്ലാം.

0: താങ്ക് യു.
1: ഓക്കെ സൂപ്പർ എൽസ ചേച്ചി, നല്ല പാട്ട്. അടുത്തത് ശംസുദിനക്കയുടെ പാട്ടാണ്.
2: കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്, ഓ കട്ടെടുത്തതാരാണ്. പൊന്നു കൊണ്ടു വേലി കെട്ടിയിട്ടും എന്റെ കൽക്കണ്ടക്കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്, ഓ കൊയ്തെടുത്തതാരാണ്. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാല

സൂപ്പർ, നന്നായിട്ടുണ്ട് ഷേർല ചേച്ചി. അടുത്തത് സൽമൈത്ത് ഒരു മെസ്സേജ്, പാട്ട് പാടി തന്നതിന് താങ്ക് യു ജയങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ സാനി ചേച്ചിയൊക്കെയാണെന്ന് തോന്നുന്നു. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം.

0: நீளம் மண்ணின் குளிருமாயொரு குயில்.
1: ഓക്കെ, സൂപ്പർ. സാനി ചേച്ചി, ശംസദനൊക്കെ എല്ലാവരും തകർത്തു. അനിലേട്ടൻ സോങ് എല്ലാം സൂപ്പർ. ഷേർലി ചേച്ചി സൂപ്പർ. ജയങ്കരേട്ടൻ, പ്രിയമായ ഫസ്റ്റ്ലെ സ്ഥിരം ശ്രോതാവായ നമ്മുടെ സൽമ ചേച്ചിയുടെ ജന്മദിനമാണ്. സൽമ ചേച്ചിക്ക് എല്ലാവിധ ജന്മദിനാശംസകൾ. നമ്മുടെ റേഡിയോ കഫേയിലെ എല്ലാ സുഹൃത്തുക്കളും ഒപ്പം ദീപയും ഞങ്ങളുടെ സൗഹൃദവാണി കൂട്ടുകാരും നല്ലൊരു ആശംസ നേരുന്നു. ഓക്കെ ജയങ്കരേട്ട. അടുത്തത് സിറാജ് ചേച്ചി, അടിപൊളി. ഇക്ക അടിപൊളി. ലിസ ചേച്ചി, ഷീജ ചേച്ചി, ഷേർലി ചേച്ചി, സാനി ചേച്ചി എല്ലാവരും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സിറാജ്. ശരി, അപ്പം എന്തായാലും ഇന്ന് ഒരുപാട് സമയം, കുറച്ചുകൂടെ നമുക്ക് സമയം കിട്ടിയല്ലേ. ഞാൻ ഒരുപാട് പാട്ടുകളും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ ലേറ്റായിട്ട് തുടങ്ങിയതുകൊണ്ട് സമയം തികയത്തില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എല്ലാവരുടെയും പാട്ടുകൾ എനിക്കിന്ന് പ്ലേ ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും കൂടി കളർഫുള്ളാക്കി അടിച്ച് പൊളിച്ച് നമ്മൾ ഒരു മണിക്കൂർ സമയം റേഡിയോ കഫേയിൽ. അപ്പം ഇനിയിപ്പോൾ എന്താണ് ചടങ്ങ്? എല്ലാവർക്കും ഒരു ക്ലാപ്പ് തരണം. യെസ്, അങ്ങനെ എല്ലാവർക്കും ഉള്ള ക്ലാപ്പും തന്ന് ഇനി നമുക്ക് മടങ്ങാം അല്ലേ. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അടുത്തതായിട്ട് സോങ്സ് ഓൺ ഡിമാൻഡിൽ കേൾക്കാം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ ബൈ ബൈ പറയുന്ന ആശ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇളം മഞ്ഞിൽ കുളിരുമായൊരു താങ്ക്സ് ആ ഗാനം പാടിയതിന്. എനിക്കൊരു കൂട്ടുകാരി ചേച്ചി ഉണ്ടായിരുന്നു, ബിന്ദു ചേച്ചി, എന്താ പറയുക, ഈ പാട്ട് എപ്പോഴും പാടിത്തരുമായിരുന്നു. ഒരു സുന്ദരി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്, ബിന്ദു എന്ന് പറഞ്ഞിട്ട്. ചെമ്പൻ മുടിയും ചെമ്പൻ കണ്ണുകളുമായിട്ടൊക്കെയുള്ള ഒരു സുന്ദരി ചേച്ചി, ആശ ചേച്ചിയുടെ കൂട്ടുകാരി എപ്പോഴും പാടിക്കൊടുക്കുന്ന പാട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആശ ചേച്ചി ഹാപ്പി ആയി. അപ്പം എല്ലാവരും ഹാപ്പി ആയല്ലോ, ഞാനും ഹാപ്പി ആയി. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭസായാഹ്നം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: മിത്താരം, ഒരുപിടി നാട്ടു നന്മയുടെ പകർന്നാട്ടം.
1: മലയാള ഭാഷയുടെ പ്രാചീന കുടുംബസ്വത്തുക്കളിൽ മുഖ്യമായ പാട്ട് സംസ്കാരത്തെ പല രീതിയിലും നമുക്ക് വിഭജിക്കാം. പാടുന്നവരുടെ ജാതി, വിശ്വാസം, പാട്ട് ഉണ്ടായി വന്ന ദേശം, പാടാറുള്ള സമയവും കാലവും, പാട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങൾ, ഇവയൊക്കെ മുൻനിർത്തിയാണ് ഏതെങ്കിലും ഒരിനം പാട്ടുകൾക്ക് തനതായ ഒരു പേര് ലഭിക്കുന്നത്. പുള്ളുവൻ പാട്ട്, കുറത്തിപ്പാട്ട്, മാപ്പിളപ്പാട്ട് തുടങ്ങിയവ സമുദായങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ, വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് എന്നിവ ദേശാടിസ്ഥാനത്തിലും തിരുവാതിരപ്പാട്ട്, ഓണപ്പാട്ട് തുടങ്ങിയവ കാലാടിസ്ഥാനത്തിലുമാണ് തനതു പേരുകൾ കൈക്കൊണ്ടത്. ഇതുപോലെ പ്രായേണ പ്രാചീനത്വം കൽപ്പിക്കാവുന്ന വണ്ടിപ്പാട്ട്, വള്ളപ്പാട്ട്, കൃഷിപ്പാട്ട്, ഞാറ്റുപാട്ട് തുടങ്ങിയവ അതത് കാലങ്ങളിലെയും ദേശങ്ങളിലെയും തൊഴിൽ സംസ്കാരവുമായാണ് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. രൂപഭാവങ്ങളനുസരിച്ച് നാടൻ പാട്ടുകളെ പാട്ടെന്നും കഥപ്പാട്ടെന്നും നേരെ വിഭജിക്കാവുന്നതാണ്. ഇവയിൽ കഥപ്പാട്ടുകൾക്ക് സാഹിത്യ സാംസ്കാരിക ചരിത്ര പഠനത്തെയും അവലോകനത്തെയും സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാധാന്യമുണ്ട്. അവ രൂപം കൊണ്ടത് ഈണവും താളവും യോജിപ്പിച്ച് കഥ പറഞ്ഞു രസിക്കാനും വിശ്രമവേളകൾ കൂടുതൽ ആസ്വാദ്യമാക്കാനുമാണ്. ഉപരിവർഗ ഭാഷയുടെ കർശനമായ വ്യാകരണ സംഹിതയോ ഘട്ട നിബദ്ധതയോ പദസങ്കീർണതയോ മൂലം പൂർവനിശ്ചിതമായ നിർമ്മാണ ഘടനയിൽ ബന്ധിക്കപ്പെടാതെ ഒട്ടൊക്കെ സ്വതന്ത്രമായും എങ്കിലും അതോടൊപ്പം തന്നെ തലമുറകളായി പകർന്നു പോവാൻ താല്പര്യമുണ്ടാകുന്നത്ര സംഗീതാത്മകതയും ലാളിത്യവും കഥാതന്തുക്കളും ഉൾച്ചേർത്തും രൂപപ്പെട്ടു വന്ന ഇത്തരം കഥപ്പാട്ടുകൾ ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ജനസാമാന്യത്തിന്റെ നിത്യവൃത്തികളിലേക്കുള്ള നേരിട്ടുള്ള കൈചൂണ്ടുകൾ കൂടിയാണ്. മനസ്സിൽ ഏറെക്കാലം ഉറച്ചു നിൽക്കാവുന്ന ഈണങ്ങളും സംഘമായി ആലപിക്കുമ്പോൾ ഹരം പകരുന്ന താളങ്ങളും ഇത്തരം പാട്ടുകളെ അവ നിലനിർത്തിക്കൊണ്ടിരുന്ന സമൂഹത്തിലെ അംഗങ്ങൾക്ക് ഹൃദിസ്ഥമായ വായ്താരികളാക്കി മാറ്റി വായ്മൊഴി വഴി പിൻതലമുറകളിലേക്ക് പകരുവാൻ ഈ ഘടകങ്ങൾ പ്രയോജനപ്രദവുമായി. ഇന്ന് മിത്താരത്തിലൂടെ മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട് കേൾക്കാം. ഒപ്പം മിത്താരത്തിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ಚರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ ಸರ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: ദാ പാട്ട്. മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്നൊരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ.

ഐ കെയർ, കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ഹബീബി ഹബീബി പ്രേമ കരളിന്റെ ചെറുപേരൽ വെച്ചോത്തിയ വേദനണ്ട, നെഞ്ചിന്റെ വാതിൽ വിചാകിരി ഞെരങ്ങിക്കരയണ വേദനണ്ടാ.

ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ ഞാൻ ലയണൽ മെസ്സിയാണ് പത്തു. എന്നാ പറന്നു പാത്തു, കുത്തിരി കണ്ടു പാത്തു, ഇച്ചി പറക്കു പാത്തു, പറന്നു ഉയരു പാത്തു. പക്ഷെ എത്ര ഉയരത്തിൽ പറന്നാലും ഏത് സ്പേസ് ഷിപ്പിലാണെങ്കിലും ഏത് ഷെയ്പ്പിലാണെങ്കിലും ഒരൊറ്റ കാര്യം പറയാനുള്ള പാത്തു, അസ്സലാമു അലൈക്കും പാത്തു.

0: அண்ணா
1: நடா
0: ஒன் லாஸ்ட் டான்ஸ்.
1: ஓகேடா போடே.
2: ரேடியோ ரேடியோ സമ്മാനം നേടും. റേഡിയോ മക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾഡ് വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9494730339 7330333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ആഹ്, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. Only on Radio Makefast 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3 ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമ്പലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരമീണ ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും നീക്കി.
1: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപോയ് ലിക്കാ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജ്ജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
1: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം വാഴൂർ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
5: മഴക്കാലം ശക്തമായതോടെ വീടുകളുടെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളുള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നതുമൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
1: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജ്ജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെയുള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പോൾ മനസ്സിൽ പാട്ടുകളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കായിരിക്കും, ഇന്നത് ചോദിക്കണം, ഇന്ന പാട്ട് വേണം. പിന്നെ ചില സമയത്തൊക്കെ അതൊക്കെ മാറിപ്പോവും അല്ലേ. ചില ആൾക്കാർ ചില പാട്ടുകൾ ചോദിക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ആ എന്നാ പിന്നെ ആ ഒരു റേഞ്ചിലുള്ള പാട്ടുകൾ നമുക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ മാറ്റി മറിച്ചൊക്കെ പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ എന്തായാലും ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കേൾക്കാൻ പോകുന്ന പാട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് പുതിയ പാട്ട് പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എപ്പോഴും കുറച്ച് പഴയ പാട്ടുകളായിട്ടാണ്, 80s 90s ആയിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു കഥ തുടരുന്നു എന്ന ചിത്രത്തിലെ പെട്ടെന്ന് മനസ്സിൽ വന്ന പാട്ടാണ്. ആരോ പാടുന്ന ദൂരെ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പാട്ടുണ്ടല്ലോ, നല്ല രസമാണ് അതിൻ്റെ വിഷ്വലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഹരിഹരനും കേസ് ചിത്രയും കൂടി ചേർന്ന് പാടിയ പാട്ട്, വയലാർ ശരത്ചന്ദ്രവർമ്മ. അദ്ദേഹത്തിൻ്റെ വരികൾക്ക് ഇളയരാജയുടേതാണ് മ്യൂസിക്. അപ്പം എന്തായാലും ഈ ഒരു പാട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേക്കും 0469 2730333 0469 2730333 എന്ന നമ്പറിലേക്ക് വിളിച്ച് ഇഷ്ടമുള്ള പാട്ട് ചോദിക്കുക. പിന്നെ 9495730333 9495730333 നമ്മുടെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് ഒരു ശുഭരാത്രി മെസ്സേജ് പാട്ട് കേട്ട് കൂടെ ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഒന്നിച്ച് നമ്മളൊരു ഷോ ഇങ്ങനെ പോകുമ്പോഴേക്കും കുറച്ച് ആൾക്കാർക്കേ വിളിച്ചാൽ കിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ കുറച്ച് പേര് മെസ്സേജിലൂടെ നമ്മളുടെ കൂടെ ചേരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പാട്ടൊക്കെ കേട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, എന്റെ രാജപ്പൻ പാലക്കാട്.
0: നമസ്കാരം, ഗുഡ് ഈവനിംഗ് രാജപ്പൻ ചേട്ടാ. ഇന്ന് ഏത് പാട്ട് കേൾക്കണം?
1: ഇന്ന് കേൾക്കേണ്ടത് ദൈവം മനസ്സിനെ തുറന്നാൽ ജീവിതം അനുഭവിച്ചറിഞ്ഞാൽ എന്ത് പറഞ്ഞൊരു പാട്ടുണ്ട്.
0: ഓക്കെ,
1: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.
0: ആയിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് വെച്ചുകൊടുക്കാം കേട്ടോ.
1: ആയിക്കോട്ടെ, താങ്ക് യു.
0: ശരി, അപ്പൊ നമ്മുടെ രാജപ്പൻ ചേട്ടനാണ്, പഴയ പാട്ടാണ്. പഴയ പാട്ടിനൊക്കെ നല്ല അർത്ഥമുള്ള പാട്ടാണ്, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിട്ടുള്ള പാട്ടുകളാണല്ലേ. ഇതിന്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരി, അതുപോലെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ദേവരാജൻ മാസ്റ്ററാണ്. പിന്നെ പാടിയിരിക്കുന്ന ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ദാസേട്ടൻ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂറ്റ്, തിരുവല്ല.
6: അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നല്ല നല്ല പാട്ടുകൾ കേട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
7: ഹലോ ദീപു. ഗുഡ് ഈവനിംഗ്.
6: യെസ് അനിൽ ചേട്ടൻ. ഓ എ പറയൂ. ഓ എ, ഏത് പാട്ട് വേണം?
7: മിന്നാ മിന്നിക്ക് മിന്നുകെട്ടെന്ന മൂവി, നമ്മുടെ ജയറാം ശോഭന.
6: മിന്നാ മിനുങ്ങിനും മിന്നുകെട്ട്. നല്ല പാട്ടാണ്. കുറെ നാളായി ആ പാട്ടൊക്കെ കേട്ടിട്ട്.
7: ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നമ്മളെ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ കേറുമ്പോ ഇങ്ങനെ ഇത് കാണിക്കും. അപ്പോഴാണ് ഈ പാട്ട് ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന്
6: അറിയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് റേഡിയോയിലൂടെ കേൾക്കാം.
7: ഡെഡിക്കേഷൻ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും, ഞങ്ങളുടെ ചങ്ക്സ് ഗ്രൂപ്പിലെ ചങ്കുകൾക്കും, പിന്നെ ദീപൂസിനും അപ്പൂസിനും, അമൃത കാശിക്കുട്ടി.
6: ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ.
7: ഓക്കെ, താങ്ക് യു.
6: ഓക്കെ, അപ്പൊ നമ്മുടെ അനിലേട്ടനാണ് മിന്നാമിനിങ്ങിനും മിന്നുകെട്ട്. ജയറാമിന്റെ ഒക്കെ ഒരു ആ ഒരു കാലഘട്ടത്തെ സിനിമയെന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും ഇപ്പൊ കണ്ടാലും നമുക്കിങ്ങനെ ബോറടിക്കില്ല. കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന സിനിമകൾ, നല്ല കോമഡി ആയിട്ടുള്ള സിനിമകളുണ്ട്. അതിലൊന്നാണിത്. എം ജി ശ്രീകുമാറും സ്വർണലതയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കടേഷാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
1: നമസ്കാരം. ഞാൻ ഷാജു മടത്തുംപടി.
0: യെസ് പറയൂ ഷാജു ചേട്ടാ, ഏത് പാട്ട് വേണം?
1: എനിക്ക് സോറി, മരണദേവൻ ഒരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നു. പഴയ പാട്ടുകൾ, വളരെ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ശ്രീധരൻ
0: ശ്രീധരൻ ചേട്ടന് വേണ്ടിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട്
1: പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
0: പിന്നെന്താണ്, പഴയ പാട്ടുകൾക്ക് ഒരുപാട് അർത്ഥം ഉണ്ടല്ലോ നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ
1: പഴയ ഹിന്ദി പാട്ട്, പഴയ മലയാളം,
0: അതെ അതെ അതെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വരികളാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത.
1: 60-ന് മുമ്പുള്ള പാട്ടുകളാണ് ഇഷ്ടപ്പെടുക.
0: അത് ശരി. അപ്പൊ നമുക്ക് ശ്രീധരൻ ചേട്ടൻ എന്താ ഇവിടെ ഉണ്ട്, നമ്മളുടെ ലൈവ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നമുക്ക്
1: കൊടുക്കാം.
0: ശരി ഷായി ചേട്ടാ, ഓക്കെ,
1: താങ്ക് യു,
0: ഓക്കെ, ബൈ. ഈ പഴയ പാട്ടുകൾക്ക് എപ്പോഴും അതിന്റെ വരികളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഭയങ്കരമാണല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ വരികളും ഇങ്ങനെ എഴുതി എഴുതി എഴുതി വെച്ചിരിക്കുകയല്ലേ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. മറ്റേത് ചില പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വരികൾ നമ്മളിങ്ങനെ തപ്പിയെടുക്കണം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഭാസ്കരൻ മാസ്റ്ററുടെ വരികളാണ്, പുകഴേന്തിയാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. പിന്നെ ദാസേട്ടൻ പാടിയ വിത്തുകൾ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മുടെ ഷാജു ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. പാട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു മെസ്സേജ് ഉണ്ട് നമ്മുടെ ബാബു ചേട്ടൻ നട്ടാശ്ശേരി. മനുഷ്യൻ വീട് മാറുന്നു, വസ്ത്രം മാറ്റുന്നു, ബന്ധങ്ങൾ മാറുന്നു, എന്നിട്ടും ദുഃഖിതനാണ്. കാരണം അവൻ തന്റെ സ്വഭാവം മാറ്റുന്നില്ല. ബാബുസ് നട്ടാശ്ശേരി. ബാബുചേട്ടാ, ഒരു ശുഭരാത്രി അറിയിക്കുന്നു. ദാ ശ്രീധരൻ ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് ദീപ, സത്യസന്ധത വളരെ വില കൂടിയ സമ്മാനമാണ്, അത് വില കുറഞ്ഞവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ദീപയ്ക്കും മറ്റു പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് ശ്രീധരൻ അവണൂർ. തിരിച്ചു പോകും മുൻപേ ദൈവം പറയും, മനുഷ്യ നീയാണെന്റെ ദൈവം. അതെ, ഹൃദയം തൊടുന്ന വരികൾ, ശ്രീധരൻ അവണൂർ. ഓക്കെ, ശരിയാണല്ലേ. എപ്പോഴും നമ്മൾ ദൈവത്തിനെ കാണുന്നത് മനുഷ്യരുടെ രൂപത്തിൽ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ദൈവത്തെ നമ്മൾ പല സിറ്റുവേഷൻസിലും നമ്മളെ രക്ഷിക്കാനായിട്ട് മനുഷ്യർ തന്നെയാണ് വന്നിരിക്കുന്നത്. അതും ഒരു ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ നമ്മൾ ഇതാ പാട്ടൊക്കെ കേട്ട് സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്.
1: ആരെ?
0: അത് ഞാനാ വിളിക്കുന്ന. ആരാ? ഇപ്പൊ ശരിയായി. അൻസാർക്ക് ഏത് പാട്ട് വേണോ? നല്ല അർത്ഥാണോ? ഏത് പാട്ട് വേണോ?
1: എനിക്ക്
0: എല്ലാരും കൂടി ഇന്ന് കരയിപ്പിക്കും എല്ലാരും അല്ലേ. ശരി, അപ്പൊ ഈ പാട്ട്
1: വെച്ചേരാം.
0: അല്ല, നമുക്ക് കരയാൻ സങ്കടം വരുന്ന പാട്ടുകളല്ലേ. പിന്നെ പാട്ടൊക്കെ നല്ലതാ. ആർക്കാ ഡെഡിക്കേഷൻ?
1: നല്ലൊരു പാട്ടാണ്.
0: ഡെഡിക്കേഷൻ പറഞ്ഞോ.
1: ഹലോ.
0: ആ പറഞ്ഞോളൂ, ആർക്ക് വേണ്ടിട്ടാ പാട്ട്?
1: ഹലോ,
0: കേക്കുന്നില്ലേ?
1: ഹലോ.
0: ആ ഹലോ, അൻസാർക്കാ? ആണോ? എന്തെങ്കിലും നെറ്റ്വർക്കിന്റെ ആയിരിക്കും. ഡെഡിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ആ സന്തോഷ് നടക്കാവ്.
1: സന്തോഷ് നടക്കാവ്. സന്തോഷ് നടക്കാവ്. ആനന്ദം പുലാനൂര്. പിന്നെ ശിവാക്കു പരകം.
0: എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഓ ആയിക്കോട്ടെ, താങ്ക് യു.
1: ഗുഡ് നൈറ്റ്.
0: ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മുടെ അൻസാർക്കയാണ് വാത്സല്യം എന്ന ഫിലിമിൽ ദാസേട്ടൻ പാടിയ നമ്മളെയൊക്കെ മനസ്സിനെ കരയിപ്പിക്കുന്ന ഒരു പാട്ടാണ്. എസ് പി വെങ്കടേഷിന്റെ സംഗീതം, കൈതപ്ര അദ്ദേഹത്തിന്റേതാണ് വരികൾ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

200 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: പാട്ട് കേട്ട് കേട്ട് നമ്മൾ പല തലത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വിഷാദത്തിന് വിഷാദം, സന്തോഷത്തിന് സന്തോഷം ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
3: ഹലോ, ഇത് ഫോർട്ട് കൊച്ചിക്കാരൻ എത്തിക്കഴിഞ്ഞു.
2: നമസ്കാരം.
3: നമസ്കാരം.
2: അപ്പൊ ഫോർട്ട് കൊച്ചിക്കാരന് ജയങ്കരേട്ടൻ ഇന്ന് ഏത് പാട്ടാ ചോദിക്കുന്നത്?
3: എനിക്ക് ഇന്ന് സൗന്ദര്യ പിണക്കം എന്ന സിനിമയിലെ ശ്രുതിലയ മധുരം സുരബില നിമിഷം ആ പാട്ട് നിങ്ങൾക്ക്, ഞങ്ങളുടെ പ്രിയ ശ്രോതാവായ മേക്ഫാസ്റ്റിന്റെ സ്ഥിരം ശ്രോതാവായ നമ്മുടെ സൽമ ജമാലുദ്ദീൻ, സൽമ ചേച്ചിയുടെ ജന്മദിനമാണെന്ന്, സൽമ ചേച്ചിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥനയും എല്ലാം പടച്ചവൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങളുടെ സൗഹൃദവാഴയുടെ പേരിലും ഞങ്ങള് ആശംസിക്കുന്നു.
2: ആയിക്കോട്ടെ, അപ്പൊ ഞങ്ങളുടെ
3: വെച്ചുകൊടുക്കുക.
2: പിന്നെന്താണ്, ഈ പാട്ടും നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ഇന്ന് സൽമയത്തേക്ക് വേണ്ടിട്ട് കേട്ടോ. ഓക്കെ ജയങ്കരേട്ടാ. അപ്പൊ നമ്മുടെ ജയങ്കരേട്ടൻ സൽമയത്തേക്ക് ഇന്ന് ബർത്ത്ഡേ ആണ്. അപ്പൊ സൽമയത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മാക്ഫാസ്റ്റും കൂടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട്, പ്ലസ് ഫോട്ടോചിക്കാരന്റെയും പിന്നെ ഗ്രൂപ്പിന്റെയും, സൗഹൃദവാണി ഗ്രൂപ്പിന്റെയും ഒരു സ്പെഷ്യൽ സോങ് ആണ് കേട്ടോ. ദാസേട്ടൻ പാടിയ പൂച്ചൽ ഖാദർ വരികൾ എഴുതി, രാജസേനനാണ് ഇതിന്റെ സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മുഹമ്മദ് കെയുടെ ഒരു മെസ്സേജ്. ഗുഡ് ഈവനിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. ദീപ, മുറുകെ പിടിക്കുന്തോറും മുറി വെൽക്കുന്നുണ്ടെങ്കിൽ ആ കൈകൾ അയച്ചു വിടുന്നതാണ് ബുദ്ധി. ചില വിട്ടുകൊടുക്കലുകൾ തോൽവിയല്ല, വിജയമാണ്. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. മുഹമ്മദ് കിക്കും ഒരു ശുഭരാത്രി അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. നമ്മുടെ പ്രസന്നകുമാറേട്ടനാണ് ചുമത്രയിൽ നിന്ന്. പ്രസന്നകുമാറേട്ട ശുഭരാത്രി അറിയിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നെക്സ്റ്റ് കോളർ, ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിംഗ് ദീപക്കുട്ടി.
0: ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്.
1: ശീബച്ചേച്ചിയാണ് സുമരകം.
0: ശീബച്ചേച്ചി, കിടുകിടുക്കാച്ചി ദിവസം ആശംസിക്കുന്ന ശീബച്ചേച്ചി. ശരി, ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് എനിക്ക് മുദ്രമോതിര എന്ന സിനിമയിലെ പെറ്റൊരു പാട്ടുണ്ട്,
0: ആ
1: പാട്ട് മതി. രണ്ടു മൂന്ന് ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മുടെ ശ്രീധരൻ ചേട്ടൻ അവനൂർ, പിന്നെ മിനി ബാബു, നമ്മുടെ കളർ കൂടെയുള്ള മിനി ബാബു, പിന്നെ ഇന്ന് ബർത്ത്ഡേ ആയിരിക്കും ആഘോഷിക്കുന്ന നമ്മുടെ സൽമ ജമാലിനും വേണ്ടി, പിന്നെ ഞങ്ങളുടെ സൗഹൃദവാണി കൂട്ടുകാർക്കും.
0: ശരി, ശീബച്ചേച്ചിക്കും ഒരു ശുഭരാത്രി പാട്ട് വെക്കാട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും മുദ്രമോതിരം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ, ലതാ രാജു, പിന്നെ ഒരു കോറസും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ ആണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു മെസ്സേജിലേക്ക് നമുക്ക് പോകാം. ആനന്ദൻ ചേട്ടൻ, നമസ്കാരം. ദീപ, ഫസ്റ്റ് പാട്ട് ഏതാണ് കൊടുത്തതെന്ന് കേട്ടില്ല. ദീപ കൊടുക്കുന്ന ഫസ്റ്റ് പാട്ട് എന്നും കേൾക്കാൻ കാതോർത്തിരിക്കാറുണ്ട്. കാരണം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന ചില പാട്ടാണ് ദീപ എന്നും കൊടുക്കാറ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ എന്ന് മനസ്സിൽ വരുന്നത്. ഏതാണ് ആ പാട്ട് കൊടുത്തത്? നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ആനന്ദൻ തിലാനോർ. ഇനി ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ആനന്ദം ചേട്ടാ. കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ ആരോ പാടുന്നു ദൂരെ എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ഇന്ന് കുറച്ച് പുതിയ പാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ സെർച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് ചില സമയത്തൊക്കെ. അപ്പൊ എന്തായാലും ഒരു ശുഭരാത്രി അറിയിക്കുന്നു ശ്രീധരൻ ചേട്ടൻ. ഡെഡിക്കേഷന് പെരുത്ത് നന്ദി ഷാജു, ഒപ്പം ശുഭരാത്രിയും സുഖനിദ്രയും നേരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്ത മെസ്സേജ്, ദീപമോൾക്ക് മെനി മെനി താങ്ക്സ്, ബഹുത്ത് പ്യാർസെ ബാബുചേട്ടൻ. ബാബുചേട്ടാ, ബഹുത്ത് പ്യാർസെ തിരിച്ചു ഞാൻ പറയുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും പാട്ടിലിന്റെ യാത്രയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം ദീപ.
1: നമസ്കാരം.
2: ആനന്ദൻ തിരാനൂര്.
1: ആനന്ദൻ ചേട്ടന്റെ മെസ്സേജ് ഞാൻ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ പാട്ടിന് മുൻപേ.
2: ആ വായിച്ചല്ലേ, കാരണം ചെറിയ നെറ്റിന് പ്രോബ്ലം കൊണ്ട് പിന്നെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്.
1: ഓ, അത് ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് സ്വാന്തരൻ എന്ന ചിത്രത്തിലെ എല്ലാവരും ആവശ്യപ്പെടുന്നത് പാട്ട് ഉണ്ണി അവല്ലേ. അപ്പൊ അതിനകത്ത് വേറൊരു പാട്ടില്ലേ, സ്വരകന്യകമാർ വീണ വീട്ടുകയായി.
1: അതെ അതെ, ചിത്ര ചേച്ചി പാടിയ പാട്ട്.
2: അതെ, വളരെ മനോഹരമായ പാട്ട്. എനിക്ക് ഇതിന്റെ മ്യൂസിക്കും കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ചില പാട്ടിന് അങ്ങനെയുണ്ടല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: അപ്പൊ നമ്മുടെ ആനന്ദൻ ചേട്ടൻ, ഈ പാട്ടും നമ്മൾ അധികം എപ്പോഴും അങ്ങനെ കേൾക്കാത്തൊരു പാട്ടാ. സാന്ത്വനം സിനിമയിലെ ചിത്രചേച്ചിയുടെ ഒക്കെ ആ ഒരു പഴയ ശബ്ദം നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ എന്തായാലും മോഹൻ സിത്താരയാണ് ഇതിന്റെ സംഗീതം കൊടുത്തിരിക്കുന്നത്. കൈതപ്രത്തിന്റേതാണ് വരികൾ. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ്, ഹായ് മോളെ, ഗുഡ് ഈവനിങ് മോളെ. സൽമയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. അമ്പിളിച്ചേച്ചിയാണ്. എന്റെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാ ചങ്കുകൾക്കും, റേഡിയോ ഫാമിലിക്കും, മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഒക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അമ്പിളിച്ചേച്ചി, ഗുഡ് നൈറ്റ്. അടുത്ത മെസ്സേജ്, ആന്റണി ചേട്ടൻ. ഹായ് ദീപ, ജൂലൈ 25 ഏഴിമല നാവിക അക്കാദമിയിലേക്ക് കൊടുക്കാനുള്ള 43 നെഹ്റു കോട്ട് തയ്ക്കുന്ന തിരക്കിലാണ് ഞാൻ. ഓഹ്, അത് ശരി. റേഡിയോ പ്രോഗ്രാം കേൾക്കുന്നത് ജോലിക്ക് തടസ്സമാകില്ലല്ലോ, മറിച്ച് ജോലി ചെയ്യാനുള്ള ഒരു ഉന്മേഷം നൽകുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഗാനങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ഒപ്പം ഒരു ശുഭരാത്രിയും നൽകുന്നു. സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ ആന്റണി കടവന്ത്ര. എന്ത് ചോദ്യമാണ്, സ്വീകരിക്കാതെ പിന്നെ ഞങ്ങൾ എവിടെ പോകാനാണ്? അത് സ്വീകരിച്ചിരിക്കുന്നു, തിരിച്ചും തന്നിരിക്കുന്നു. ശുഭരാത്രി കേട്ടോ. വർക്കൊക്കെ നന്നായിട്ട് നടക്കട്ടെ. റേഡിയോ പ്രോഗ്രാം കേട്ടുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആന്റണി ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ്. അത് അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. സ്റ്റേ ട്യൂൺ. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ്. അത് അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. സ്റ്റേ ട്യൂൺ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് കോളറിനെ നോക്കാം, ആരാണെന്ന്. ഹലോ.
1: ഹലോ.
0: യെസ്.
1: ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്.
1: അമ്മത്രയിൽ നിന്ന് മിന്നി റെജി.
0: ശരി, മിന്നി ചേച്ചിയാണ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് കോളർ. ഏത് പാട്ട് വേണം?
1: ഇതളുകൾ എന്ന സിനിമയിലെ വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ.
0: വെളുത്ത പെണ്ണേ നിന്റെ പൂ.
1: വെളുത്ത പെണ്ണേ.
0: അത് ഇതാ ഇവിടെ വരെ. അതല്ലേ സിനിമയുടെ പേര്?
1: നമ്മുടെ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ചവർക്കും പിന്നെ ആർ ജെ മാർക്കും എല്ലാവർക്കും.
0: പാട്ട് മുഴുവൻ കേൾക്കണോ? ശരി, ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ മിനി ചേച്ചിയാണ് ലാസ്റ്റ് വിളിക്കുന്നവർക്ക്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, പെട്ടെന്ന് വെക്കേണ്ടി വരും. ദാസേട്ടൻ പാടിയ പാട്ട് യൂസഫ് അലി കേച്ചേരി ദേവരാജൻ മാസ്റ്റർ കൂട്ടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ എന്തായാലും കുറച്ച് മെസ്സേജ് ഉണ്ട്. അനിലേട്ടൻ, ഇന്നത്തെ വിശ്രമം നാളത്തെ ശക്തി ആകട്ടെ, സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ടുറങ്ങിക്കോളൂ, എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അനിലേട്ട. ഗീത ചേച്ചി, ദീപമോളെ നല്ലൊരു ശുഭരാത്രി. ഗീത ചേച്ചി ശുഭരാത്രി. സിറാജ്, ഗുഡ് നൈറ്റ് ദീപ. ഗുഡ് നൈറ്റ് സിറാജ്. കോൾ വിളിച്ച് പാട്ട് കിട്ടിയതിൽ പ്രിയ മാക്ഫാസ്റ്റിനും ശബ്ദറാണി ദീപയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എന്റെ അമ്മേ, ഞങ്ങളുടെ പ്രിയ ശ്രോതാവ് ഒരിക്കൽ കൂടി സൽമ ചേച്ചിക്ക് എല്ലാവിധ ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം എല്ലാ കൂട്ടുകാർക്കും, പ്രിയ മാക്ഫാസ്റ്റിനും ആർജ ദീപയ്ക്കും എല്ലാ ശ്രോതാക്കൾക്കും, ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു മഴയുള്ള ശുഭരാത്രി. ഞങ്ങൾ തിരിച്ച് മഴയില്ലാത്തൊരു ശുഭരാത്രി ജയങ്കരേട്ടനും ആശംസിക്കുന്നു. ബാബുചേട്ടൻ കൈയടിക്കുന്നു. ഓക്കെ, ദീപ എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. ഗിരീഷേട്ടാ ശുഭരാത്രി. ദീപമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ശുഭരാത്രി, സുഖനിദ്ര. ദീപമോൾ ഇന്ന് മലപ്പുറം സ്കൂൾ അവധിയാണ്. പക്ഷേ കളക്ടർ അവധി പ്രഖ്യാപിച്ചതിന് ശേഷം മഴയില്ല. ഇടയ്ക്ക് ഒരു മഴ പെയ്താൽ പിന്നെ വെയില്, അത് പിന്നെ അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം അവധി പ്രഖ്യാപിച്ചത്. ഓക്കെ, നദീരത്ത ശുഭരാത്രി കേട്ടോ. എല്ലാ പാട്ടും ദീപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചേച്ചി അയച്ചിട്ടുണ്ട്, പിറന്നാൾ ആശംസകൾ എന്നാണ്. ബാക്കി ഞാൻ ടൈപ്പ് ചെയ്യാൻ എന്തോ ഫോണിന് പ്രശ്നമുണ്ട്, എന്തായാലും ഞാനത് വായിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് ലിസ്റ്റ് ചേച്ചി ഗുഡ് നൈറ്റ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിനി ചേച്ചി പാട്ടേക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ വെച്ചു കൊടുത്തില്ലെങ്കിൽ പകുതി പോലും കേൾക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്
2: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്നത്തെ കരിയർ കോമ്പസിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് MBA അധ്യാപകൻ ഡോക്ടർ ലിജോ കോശി.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ ലിജോ കോശി, മാക്ഫാസ്റ്റ് കോളേജിലെ MBA വിഭാഗത്തിലെ അധ്യാപകനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ തൊഴിൽ ലോകത്തിൽ അതിവേഗം വളരുന്ന ഒരു മേഖലയെക്കുറിച്ചാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ HR. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ അറിയേണ്ട ഒരു മേഖലയായി ഇന്ന് HR മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം HR, തൊഴിലവസരങ്ങളും ഭാവിയും. പലർക്കും HR എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഇന്റർവ്യൂവും ജോലിക്കാരെ നിയമിക്കുന്നതുമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ HR അതിനേക്കാളും വളരെ വലിയ മേഖലയാണ്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതു മുതൽ അവരുടെ പരിശീലനം, ശമ്പളം, ജോലിയിലെ പ്രകടനം, ഓഫീസ് അന്തരീക്ഷം, ജീവനക്കാരുടെ ക്ഷേമം തുടങ്ങി നിരവധി കാര്യങ്ങൾ HR വിഭാഗത്തിന്റെ ഭാഗമാണ്. ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ശക്തികളിലൊന്നാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ HR. ഇന്നത്തെ ലോകത്ത് ഏത് സ്ഥാപനമായാലും IT കമ്പനികൾ, ബാങ്കുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ഫാക്ടറികൾ, എല്ലായിടത്തും HR പ്രൊഫഷണലുകൾ ആവശ്യമാണ്. കാരണം ഒരു സ്ഥാപനത്തിന്റെ വളർച്ച അതിലെ ആളുകളുടെ കഴിവിനെയും പ്രവർത്തന രീതിയെയും ആശ്രയിച്ചിരിക്കുന്നു. ആ ആളുകളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് HR വിഭാഗമാണ്. ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ HRനെ ഒരു മികച്ച കരിയർ ഓപ്ഷനായി തിരഞ്ഞെടുക്കുന്നുണ്ട്. കാരണം ഈ മേഖലയ്ക്ക് നല്ല തൊഴിൽ സ്ഥിരതയും വളർച്ചാ സാധ്യതയുമുണ്ട്. കൂടാതെ ആളുകളുമായി ഇടപഴകാൻ ഇഷ്ടമുള്ളവർക്കും ആശയവിനിമയ കഴിവുള്ളവർക്കും ലീഡർഷിപ്പ് കഴിവുള്ളവർക്കും HR ഒരു വളരെ അനുയോജ്യമായ മേഖലയാണ്. HR മേഖലയിലെ തൊഴിലവസരങ്ങൾ വളരെ വൈവിധ്യമാർന്നതാണ്. റിക്രൂട്ട്മെന്റ് ആൻഡ് ടാലന്റ് അക്വസിഷൻ എന്ന മേഖലയിൽ പുതിയ ജീവനക്കാരെ കണ്ടെത്തുകയും നിയമിക്കുകയും ചെയ്യുന്നു. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം ജീവനക്കാരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനുള്ള പരിശീലന പരിപാടികൾ നടത്തുന്നു. പേറോൾ ആൻഡ് കോമ്പൻസേഷൻ വിഭാഗം ശമ്പളവും ആനുകൂല്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. എംപ്ലോയി എൻഗേജ്മെന്റ് വിഭാഗം ജീവനക്കാരുടെ സംതൃപ്തിയും ജോലിയോടുള്ള താല്പര്യവും വർദ്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇന്ന് വളരെ വേഗത്തിൽ വളരുന്ന മറ്റൊരു മേഖലയാണ് HR അനലിറ്റിക്സ്. ജീവനക്കാരുടെ പ്രകടനം, ഹാജർ, ജോലി, കാര്യക്ഷമത തുടങ്ങിയ വിവരങ്ങൾ ഡേറ്റയുടെ സഹായത്തോടെ വിലയിരുത്തി സ്ഥാപനങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്ന മേഖലയാണ് അത്. ഇന്നത്തെ HR മേഖല മനുഷ്യബന്ധങ്ങൾ മാത്രമല്ല സാങ്കേതിക വിദ്യയുമായും വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനിയും ഒരു നല്ല HR പ്രൊഫഷണലാകാൻ ചില പ്രധാന കഴിവുകൾ ആവശ്യമാണ്. നല്ല ആശയവിനിമയ കഴിവ്, പ്രശ്നപരിഹാര കഴിവ്, വ്യക്തിബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഇമോഷണൽ ഇന്റലിജൻസ്, ടീം മാനേജ്മെന്റ്, ലീഡർഷിപ്പ് എന്നിവ ഇതിൽ പ്രധാനമാണ്. കൂടാതെ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അറിവും വളരെ പ്രധാനമാണ്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് HR മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ പല കമ്പനികളും AI അടിസ്ഥാനമാക്കിയുള്ള റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഓൺലൈൻ ഇന്റർവ്യൂ, റെസ്യൂം സ്ക്രീനിങ്, ഡിജിറ്റൽ എംപ്ലോയി മാനേജ്മെന്റ് എന്നിവ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. ഹൈബ്രിഡ് വർക്ക് കൾച്ചറും വർക്ക് ഫ്രം ഹോം സംവിധാനങ്ങളും HR മേഖലയെ കൂടുതൽ സാങ്കേതിക വൈവിധ്യാശ്രിതമാക്കുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എഐ പല ജോലികളും എളുപ്പമാക്കുമെങ്കിലും മനുഷ്യബന്ധങ്ങളും സഹാനുഭൂതിയും പ്രചോദനവും ലീഡർഷിപ്പും പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കാൻ എഐക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിലും HR പ്രൊഫഷണലുകൾക്ക് വലിയ പ്രാധാന്യം തുടരും. HR മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് +2 കഴിഞ്ഞ് BBA, BCOM, BA തുടങ്ങിയ വിവിധ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. പിന്നീട് MBA ഇൻ ഹ്യൂമൻ റിസോഴ്സ്, MSW, PGDM പോലുള്ള കോഴ്സുകൾ വഴി സ്പെഷ്യലൈസ് ചെയ്യാം. ഇന്റേൺഷിപ്പ്, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഡിജിറ്റൽ സ്കിൽസ് എന്നിവ വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കും. ഇന്ത്യയിലും വിദേശത്തും പല HR പ്രൊഫഷണലുകൾക്ക് ഇന്ന് മികച്ച അവസരങ്ങളുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുമെല്ലാം HR വിദഗ്ധർക്കുള്ള ആവശ്യകത വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി പറയാനുള്ളത്, HR എന്നത് സാങ്കേതിക വിദ്യയും മനുഷ്യബന്ധങ്ങളും ഒരുമിക്കുന്ന ഒരു ഭാവി കേന്ദ്രീകൃത കരിയറാണ്. ആളുകളുമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്കും നേതൃത്വ കഴിവുകൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും HR ഒരു മികച്ച തൊഴിൽ മേഖലയായിരിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
2: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. നമ്മളോട് സംസാരിച്ചത് മക്ഫാസ്റ്റ് കോളേജ് MBA അധ്യാപകൻ ഡോക്ടർ ലിജോ കോശി. സ്റ്റേ ട്യൂൺ, റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: നിയർലി 10 years ഓഫ് ട്രസ്റ്റ്, 10 years ഓഫ് എക്സലൻസ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള PRP ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

24 പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല. നിലാമ.

0: You catch you. I make chapati. You make vegetable curry. 50-50. Nothing. Take some mandakas. Cut small pieces. Take onion. Cut small pieces. Put chini chatti. Put it in the adupu. Put some coconut oil. Put some kadugamanis. Little karivepillas. Kadugavara. Take vegetables. Put it in. Little chili powder. Little bali powder.
1: Yende ponniye chhi. Ingan nunda ke curry avutilla. നല്ല കറികൾ വേണമെന്നുണ്ടെങ്കിലേ ഒരു വഴിയുണ്ട്, രുചിക്കൂട്ട്.
2: അതെ, രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്.
0: ക്ലോസ് ഇറ്റ്. കറി റെഡി. ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീപ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4. Time check.
4: 10 o'clock.
3: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
4: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
3: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജെ അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക് ഫസ്റ്റ് 90.4 മിത്താരം.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ സമയമൊന്ന് നിശ്ചലമാകുന്നത് പോലെ തോന്നുമല്ലേ? തിരക്കുകൾക്കിടയിലും മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന അപൂർവമായ ചില സ്വരങ്ങളുണ്ട്. അത്തരത്തിൽ മലയാളിയുടെ ഹൃദയത്തിൽ പതിറ്റാണ്ടുകളായി മായാതെ നിലകൊള്ളുന്ന ശബ്ദമാണ് ജി വേണുഗോപാലിന്റേത്. മാധുര്യവും ലാളിത്യവും ഒരുപോലെ ചേർന്ന ആ ആലാപനം ഇന്നും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. ആ സ്വരയാത്രയിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കേൾക്കാം മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗാനം.

ഒരു ഗായകന്റെ വിജയം പാട്ടുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, ആ പാട്ടുകൾ എത്ര തലമുറകളെ സ്പർശിക്കുന്നു എന്നതിലുമാണ്. പ്രണയവും വിരഹവും ഭക്തിയും ജീവിതത്തിന്റെ ചെറു ചെറു വികാരങ്ങളും ഒരേ തന്മയത്വത്തോടെ പാടാൻ കഴിഞ്ഞത് ജി വേണുഗോപാലിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഓരോ ഗാനവും ഒരു ഓർമ്മയായി മാറിയ ആ സംഗീത ലോകത്തിലേക്ക് നമുക്ക് ഇങ്ങനെ യാത്ര പോകാം.

മലയാള സിനിമാ സംഗീതം നിരവധി മഹാഗായകരെ സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കിടയിൽ തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ ഗായകരാണ് ജി വേണുഗോപാൽ. അമിത അഭിനയമില്ലാത്ത സ്വാഭാവികമായ ആലാപനമാണ് അദ്ദേഹത്തിന്റെ ശക്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ സംഗീത ശൈലി എങ്ങനെ മലയാളികളുടെ പ്രിയപ്പെട്ടതായി മാറിയെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ.

പാട്ട് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് ആ പാട്ട് ചിത്രീകരിച്ച രംഗമല്ല, അത് പാടിയ ശബ്ദമാണല്ലേ. അതാണ് ഒരു ഗായകന്റെ ഏറ്റവും വലിയ വിജയം എന്നും പറയാം. അത്തരത്തിൽ അനേകം അനശ്വര ഗാനങ്ങൾക്ക് ജീവൻ നൽകിയ ജി വേണുഗോപാലിന്റെ സംഗീതയാത്രയിലെ ചില മനോഹരമായ അധ്യായങ്ങളാണ് നമ്മൾ ദാ കേട്ടുകൊണ്ടിരിക്കുന്നത്.

സംഗീതത്തിൽ മത്സരങ്ങൾ മാറും, കാലം മാറും, ട്രെൻഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ചില ശബ്ദങ്ങൾ ഒരിക്കലും പഴകില്ല. കാരണം അവയിൽ ആത്മാർത്ഥതയുണ്ട്. 4 പതിറ്റാണ്ടിലേറെയായി ആ മാധുര്യം കാത്തുസൂക്ഷിക്കുന്ന ജി വേണുഗോപാലിന്റെ ജീവിതത്തിലും സംഗീതത്തിലും ഒളിഞ്ഞിരിക്കുന്ന ചില കൗതുകങ്ങൾ ഇനി നമുക്കിതാ ഇങ്ങനെ ഇതുപോലെ കേൾക്കാം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. ഓരോ കലാകാരനും തന്റെ ശബ്ദം കൊണ്ട് ഒരു തിരിച്ചറിയൽ സൃഷ്ടിക്കും. എന്നാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ആദ്യ വരി കേൾക്കുമ്പോഴേ ആളുകൾ തിരിച്ചറിയുന്ന ശബ്ദമാകാൻ കഴിയും. ആ അപൂർവ നേട്ടം സ്വന്തമാക്കിയ ഗായകരിൽ മുൻനിരയിൽ തന്നെയാണ് ജി വേണുഗോപൻ. അദ്ദേഹത്തിന്റെ സംഗീത ലോകത്തിന്റെ മറ്റൊരു മനോഹരമായ വശം നമുക്കിതാ കേൾക്കാം.

ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മഴ ഓർമ്മ വരും അല്ലേ. ചിലത് പ്രണയത്തിന്റെ മധുരം തിരികെ നമ്മളിലേക്ക് കൊണ്ടുവരും. ചിലത് ബാല്യകാലത്തെ അങ്ങനെ വിളിച്ചുണർത്തും. അത്തരത്തിൽ ജീവിതത്തിന്റെ പല ഘട്ടങ്ങൾക്കും പശ്ചാത്തല സംഗീതമായ ശബ്ദമാണ് ജി വേണുഗോപാലിന്റേത്. കേൾക്കാം അദ്ദേഹത്തിന്റെ മറ്റൊരു ഗാനം മധുരഗീതങ്ങളിലൂടെ.

മധുരഗീതങ്ങളിൽ ശ്രോതാക്കളോടൊപ്പം ആർജി അമൃത കാർത്തിക. വലിയ ശബ്ദ പ്രകടനങ്ങളെക്കാൾ ഹൃദയത്തെ തൊടുന്ന ലാളിത്യമാണ് ചിലപ്പോൾ കൂടുതൽ മനോഹരം. ജി വേണുഗോപാലിന്റെ ആലാപനവും അങ്ങനെ തന്നെയാണ്. കേൾക്കുന്നവരുടെ മനസ്സിലേക്ക് ശാന്തമായി ഒഴുകിയെത്തുന്ന ഒരു സംഗീത നദിയാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ. കേൾക്കാം അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹരമായ ഗാനം.

വന്നിട്ടും ജി വേണുഗോപാലിന്റെ ഗാനങ്ങൾക്ക് ഇന്നും ആരാധകർ കുറയുന്നില്ല എന്നത് വളരെ വലിയൊരു സത്യമാണ്. കാരണം നല്ല സംഗീതത്തിന് കാലപരിധിയില്ല. തലമുറകൾ മാറിയാലും മനസ്സിൽ ഇടം പിടിക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. അത്തരമൊരു ശബ്ദത്തിന്റെ ഉടമ തന്നെയാണ് ജി വേണുഗോപാൽ.

ഒരു കലാകാരന്റെ യഥാർത്ഥ അംഗീകാരം പുരസ്കാരങ്ങൾ മാത്രമല്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആളുകൾ കേൾക്കുന്നുണ്ട്, പാടുന്നുണ്ട് എന്നതിലാണ്. ആ ഭാഗ്യം ലഭിച്ച അപൂർവ ഗായകരിൽ ഒരാളാണ് ജി വേണുഗോപാൽ. മലയാള സംഗീത ലോകത്തിന് അദ്ദേഹം നൽകിയ അനശ്വര സംഭാവനകളെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ന് മധുരഗീതങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ചില ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോയത്. ഇന്ന് ഈ ഗാനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.